0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 27 ഉത്രം നക്ഷത്രം. മൗലാന റൂമി പറഞ്ഞ ഒരു വാചകം കേട്ടാലോ? മുറിവുകളാണ് പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്ന വാതിലുകൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും വീഴ്ചകളും കണ്ട് നമ്മൾ തകർന്നു പോകരുത്. ആ അനുഭവങ്ങളാണ് നമ്മെ കൂടുതൽ ശക്തരും പാകതയുള്ളവരുമാക്കുന്നത്. നമുക്കേറ്റ മുറിവുകളിൽ നിന്നാണ് നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നത്. സങ്കടങ്ങളെ തടസ്സങ്ങളായല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം വരാനുള്ള വഴിയായി കാണാൻ ശ്രമിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നന്മകൾ നമുക്ക് ആരിലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല, അഥവാ അടിച്ചേൽപ്പിച്ചാൽ തന്നെ അത് ശാശ്വതമായി നിലനിൽക്കുകയുമില്ല. അടിച്ചേൽപ്പിച്ച നന്മകൾ പ്രകടമായി കാണുമെങ്കിലും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന തിന്മകൾ താൽക്കാലികമായി അദൃശ്യമായാൽ പോലും അവസരം വരുമ്പോൾ അവ തനി സ്വഭാവം പുറത്ത് കാട്ടുക തന്നെ ചെയ്യും. പുറമേ നിന്നുള്ള പ്രേരണ കൊണ്ടല്ല, അല്ലെങ്കിൽ പര പ്രേരണ കൊണ്ടല്ല, മറിച്ച് ഉൾപ്രേരണയും ഉണർവും ആയിരിക്കണം നന്മയിലേക്കുള്ള വഴി തെളിയിക്കേണ്ടത്. അതിനു വേണ്ടത് സ്വയമായി ഉണ്ടാക്കേണ്ട മാനസിക പരിവർത്തനമാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിൽ, ബുദ്ധിയിൽ ശരിയായ നന്മ ഇടം പിടിക്കൂ. മാറ്റം ഓരോരുത്തർക്കും സാധ്യമാണ്. ആർക്കും ഏതു നിമിഷവും നന്മയുടെ ഉണ്മയിലേക്ക് മാറാം. പക്ഷേ ആ മാറ്റം പൂർണ്ണമാകണമെങ്കിൽ ആവശ്യമായ സമയം അനുവദിച്ചേ തീരൂ. ഓരോ മാറ്റത്തിനും അതിനനുബന്ധമായ ചിന്തകളും ശീലങ്ങളും കൂടി രൂപപ്പെടണം. രാജാവായാലും യാചകനായാലും ആദ്യം സംയമനം ശീലിക്കാൻ പഠിക്കണം. അസാധാരണ മനഃശക്തിയും ഇടമുറിയാതെയുള്ള പ്രവർത്തനവും പ്രാപ്തമായവർക്കു മാത്രമേ വഞ്ചിക്കപ്പെടാതെ കബളിക്കപ്പെടാതെ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. തകർക്കാൻ വരുന്നവരുടെ ദുരുദ്ദേശങ്ങളെക്കാൾ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കണം. ദുഷ്ടന്മാർ സൃഷ്ടിച്ചേക്കാവുന്ന അപകടങ്ങളിൽ ഭയക്കാതെ സ്വന്തം പ്രതിരോധശേഷിയെ ആശ്രയിക്കണം. അതിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുകയും വേണം. സ്വയം തോറ്റുകൊടുക്കാൻ തീരുമാനിക്കുന്നതുവരെ ആരും ആരുടെയും മുന്നിൽ പരാജയപ്പെട്ടിട്ടില്ല. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ചെറിയ പരിഹാസങ്ങളെ പാടെ അവഗണിക്കണം. ചെറിയ പരിഹാസങ്ങൾക്ക് ചെവി കൊടുത്ത് നമ്മുടെ വിലയേറിയ സമയം പാഴാക്കാൻ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ജീവിതത്തിൽ പരമപ്രധാനമായ ഒന്നാണ് ആത്മവിശ്വാസം. സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തു നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിന് വിരുദ്ധമായി സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നമ്മൾ എന്തല്ലായോ അതാകാൻ ശ്രമിച്ച് ജീവിതത്തിലെ വിലപ്പെട്ട സമയം നാം നഷ്ടപ്പെടുത്താറുണ്ട്. കലാകാരനാകാൻ ആഗ്രഹിക്കുന്ന മകനെ നിർബന്ധിച്ച് സാങ്കേതിക വിദ്യാഭ്യാസം നേടാൻ നിർബന്ധിക്കുന്നതും പൈലറ്റാകാൻ ആഗ്രഹിക്കുന്നവനെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നാം കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അവനവൻ്റെതായ കഴിവുകളും ദൗർബല്യങ്ങളും പോരായ്മകളും ഉണ്ട്. നാം എന്താണോ എന്തല്ലയോ എന്ന് സ്വയം തിരിച്ചറിയേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ കഴിവ് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായും അംഗീകരിക്കാൻ പഠിക്കുക. നാം നമ്മളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വയം അംഗീകരിക്കുമ്പോൾ ലോകം നമ്മളെയും അംഗീകരിക്കും. അങ്ങനെയായാൽ നന്മയുടെ കുസുമങ്ങൾ ജീവിതത്തിൽ വിരിയും. ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ നമ്മെ നയിക്കുന്നത് നമ്മിലുള്ള അചഞ്ചലമായ ധൈര്യമാണ്. തളർന്നു പോകുന്ന എന്ന് തോന്നുമ്പോഴും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഒട്ടും പതകാതെ ഒന്നുകൂടി ശ്രമിക്കണം. നിന്നെ കൊണ്ടത് സാധിക്കും, യു ക്യാൻ ഡു ഇറ്റ് എന്ന അവനവനോട് തന്നെ മന്ത്രിക്കുന്ന ആ ആത്മവിശ്വാസമാണ് പലപ്പോഴും വൻ വിജയങ്ങളുടെ വിത്ത് പാകുന്നത്. ഇരുട്ടിനെ നോക്കി കണ്ണടിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു ചെറു തിരിയെങ്കിലും കൊളുത്തി ഒരു തരി വെട്ടം പകരാനുള്ള ധൈര്യം കാണിക്കുന്നത്. ആ കനൽവെട്ടം നമ്മെ ഒരു വലിയ പ്രകാശത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഉള്ളിലെ കരുത്തിൽ വിശ്വസിക്കുക, ധൈര്യപൂർവ്വം മുന്നോട്ടുള്ള യാത്ര തുടരുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

0: എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. വളർന്നു വരുന്നതും വികസ്വരവുമായ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 12 ഐക്യരാഷ്ട്രസഭയുടെ സഹകരണ ദിനമായി ആചരിക്കുന്നു. 1978 സെപ്റ്റംബർ 12 വികസ്വര രാജ്യങ്ങളിലെ സാങ്കേതിക സഹകരണത്തിനായുള്ള ബ്യൂണസ് അയേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സൈനിക നടപടിയായ ഓപ്പറേഷൻ പോളോ ആരംഭിച്ചത് 1948 സെപ്റ്റംബർ 12 സെപ്റ്റംബർ 12 അർദ്ധരാത്രിയോടെയാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ കൂട്ടാക്കാതിരുന്ന ഹൈദരാബാദ് നിസാമിനും അദ്ദേഹത്തിന്റെ റസാക്കർ എന്ന അർദ്ധ സൈനിക വിഭാഗത്തിനുമെതിരെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യം നടപടി സ്വീകരിക്കുകയായിരുന്നു. ഫ്രാൻസിലെ ഡോർഡോണിലുള്ള ചരിത്രാതീത കാലത്തെ ലോക പ്രശസ്തമായ ലാസ്കോ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് 1940 സെപ്റ്റംബർ 12 17,000 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഗുഹകളിൽ പുരാതന മനുഷ്യർ വരച്ച മൃഗങ്ങളുടെയും വേട്ടയാടലുകളുടെയും ചിത്രങ്ങൾ കണ്ടുകിട്ടിയത് മാനവ ചരിത്ര പഠനത്തിൽ വലിയ വഴിത്തിരിവായി. ഏഷ്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിഖ്യാത താരവും ഹോങ്കോങ് പോപ്പ് സംഗീതത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളുമായ ലസി ചങ് ജനിച്ചത് 1956 സെപ്റ്റംബർ 12 ഏഷ്യയിലുടനീളം വൻ ആരാധക വൃന്ദമുണ്ടായിരുന്ന അദ്ദേഹം ചലച്ചിത്ര രംഗത്തും അതുല്യമായ അഭിനയ പാടവം കാഴ്ചവെച്ചു. നാസയുടെ സ്പേസ് ഷട്ടിൽ എൻടോവർ ദൌത്യം വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടത് 1992 സെപ്റ്റംബർ 12 ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ മേ ജാമിസൺ ചരിത്രം കുറിച്ച യാത്ര കൂടിയായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതി, തമിഴ് സിനിമാ ലോകത്തെ ഹാസ്യ ചക്രവർത്തി വടിവേലുവിന്റെ ജന്മദിനം. 1960 സെപ്റ്റംബർ 12-ന് മധുരയിലാണ് കുമാര വടിവേലു നടരാജൻ എന്ന വടിവേലു ജനിച്ചത്. മധുരയിലെ വൈഗേ നദിയുടെ ഓർമ്മപ്പെടുത്തലായി ആരാധകർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വൈഗേ പുയൽ എന്ന് വിളിക്കുന്നു. 1988 ചെറിയ വേഷങ്ങളിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ അദ്ദേഹം 90-കളിൽ ഗൗണ്ടമണി സെന്തിൽ കൂട്ടുകെട്ടിനൊപ്പം തിളങ്ങി. പിന്നീട് തമിഴ് സിനിമയിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായി മാറി. ചന്ദ്രമുഖി, വിന്നർ, ഫ്രണ്ട്സ്, ഗിരി, മരുതമലൈ, പോക്കിരി തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ തമാശ രംഗങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് നെഞ്ചോട് ചേർന്നവയാണ്. നായികാ നായകന്മാരെ പോലെ തന്നെ തനിയെ സിനിമകളെ വൻ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ കോമഡി രംഗങ്ങൾക്ക് സാധിച്ചിരുന്നു. 2006 പുറത്തിറങ്ങിയ ഇംസെ അരസൻ 23-ാം പുലികേശി എന്ന ചിത്രത്തിൽ ഇരട്ട വേഷത്തിൽ നായകനായി എത്തി അദ്ദേഹം ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചു. തുടർന്ന് മാമന്നൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സീരിയസ് സ്വഭാവമുള്ള കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു. തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം 6 തവണയും ഫിലിംഫെയർ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ചിരിയുടെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച പ്രിയ നടൻ വടിവേലുവിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഇൻഫോ അറ്റ് 7.
6: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച കുട്ടികളെ തിരികെ സ്കൂളിലെത്തിക്കാൻ അട്ടപ്പാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തി. പുതിയ പഠനോപകരണങ്ങൾ അടങ്ങിയ ബാഗും മധുരവും സമ്മാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഞ്ചുപേരും മന്ത്രിക്ക് വാക്കുകൊടുത്തു. ഇനി ഞങ്ങൾ സ്കൂൾ പഠനം മുടക്കില്ല എന്ന്. അങ്ങനെ വിവിധ കാരണങ്ങളാൽ പാതിവഴിയിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ചു പോയ കുട്ടികളെ കണ്ടെത്തി തിരികെ ക്ലാസ് മുറികളിലെത്തിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെ സീറോ ഡ്രോപ്പ് ഔട്ട് മിഷൻ എന്ന പദ്ധതിക്ക് തുടക്കമായി. അട്ടപ്പാടിയിലെ ഭൂതിവഴി ഊരിൽ 6-7 ക്ലാസുകളിൽ നിന്ന് പഠനം നിർത്തിപ്പോയ 5 കുട്ടികളെയാണ് മന്ത്രി നേരിട്ടെത്തി വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് സ്വാഗതം ചെയ്തത്. സംസ്ഥാനത്തെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും പിന്നോക്ക പ്രദേശങ്ങളിലുമായി സ്കൂൾ പഠനം നിലച്ചുപോയ എല്ലാ കുട്ടികളെയും കണ്ടെത്തി കൂടെ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ പുനഃപ്രവേശിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥിക്ക് ആവശ്യമായ പരിശോധനയും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അഗളി ഭൂതിവഴി ഊരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു സിറിയക് അധ്യക്ഷനായി, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി എം ലത്തീഫ്, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരീശൻ, അഗളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീന നവാസ്, വാർഡ് മെമ്പർ സനൽ, ഊരുമൂപ്പൻ കുട്ടിയണ്ടൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ്, ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ, എച്ച് എസ് സി ജോയിന്റ് ഡയറക്ടർ അഷ്റഫ് കൊയിലോത്താൻ കണ്ടിയിൽ, അഗളി എച്ച് എസ് എസ് ഹെഡ് മിസ്ട്രസ് എസ് ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. തത്തമംഗലം നാട്ടുകൽ റോഡിലെ ചിറ്റൂർ പുഴപ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി സെപ്റ്റംബർ 14 മുതൽ നവംബർ 13 വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചിറ്റൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പെരുവമ്പ് ജംഗ്ഷനിൽ നിന്നും പാലത്തുള്ളി പാലം വഴിയും തത്തമംഗലം മേട്ടുപ്പാളയം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മീനാക്ഷിപുരം വിളയോടി വണ്ടിത്താവളം വഴിയും പോകണം. പാലത്തിൽ കാൽനട യാത്രക്കാരെ അനുവദിക്കും. മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിൽ ഖരമാലിന്യ സംസ്കരണ ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾക്കായി 2 ദിവസത്തെ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സെപ്റ്റംബർ 8-9 തീയതികളിലായി നടന്ന പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി ഉദയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കാർത്തികേയൻ സ്വാഗത പ്രസംഗം നടത്തി. ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കെ എ ശോഭിത, ജോയിന്റ് ബി ഡി ഒ ഫൈസൽ, വിഇഒ മധുസൂദനൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അസൻ മുഹമ്മദ് എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ജില്ലാ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജെൻഡർ ടോക്സ് ടുഡേ ജെൻഡർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നടന്ന പരിശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സരിത അധ്യക്ഷത വഹിച്ചു. കില വിമൻ സ്റ്റഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആർ എം അമൃത്രാജ്, ലൈഫ് സ്കിൽ ആന്റ് സോഫ്റ്റ് സ്കിൽ ഫെസിലിറ്റേറ്റർ എം പ്രസാദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ വിമൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ഷീലാദേവി, ഫിനാൻസ് ഓഫീസർ പി അനിൽകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ വുമൺ എംപവർമെന്റ് ഓഫീസർ എ അജിത, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് അനുരാധ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി കോർഡിനേറ്റർമാർ, സ്നേഹിത ജീവനക്കാർ, മറ്റു കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് വിവിധ കൺസ്യൂമബിളുകൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ സെപ്റ്റംബർ 19 രാവിലെ 11:30 മുൻപ് സമർപ്പിക്കണം. ഹോർട്ടികോപ്പിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച മുതൽ സബ്സിഡി നിരക്കിൽ തക്കാളി വിൽപ്പന ആരംഭിക്കും. തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ കിലോയ്ക്ക് 35 രൂപ നിരക്കിലാണ് തക്കാളി വിൽപ്പന. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11 കളക്ട്രേറ്റ് പരിസരത്ത് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബി രാജു നിർവഹിക്കും. ഇന്ത്യ സ്കിൽസ് 2026-27 മത്സരങ്ങൾക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 16-25 ഇടയിൽ പ്രായമുള്ള, വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള യുവതി യുവാക്കൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. വിജയികൾക്ക് ലോക സ്കിൽസ് മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള അവസരവും പരിശീലനവും ലഭിക്കും. കൺസ്ട്രക്ഷൻ ആന്റ് ബിൽഡിംഗ്, ക്രിയേറ്റീവ് ആർട്സ് ആന്റ് ഫാഷൻ, ഇൻഫർമേഷൻ ആന്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മാനുഫാക്ചറിംഗ് ആന്റ് എഞ്ചിനീയറിംഗ്, സോഷ്യൽ ആന്റ് പേഴ്സണൽ സർവീസസ്, ട്രാൻസ്പോർട്ട് ആന്റ് ലോജിസ്റ്റിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് ആണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പാലക്കാട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഒഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ബന്ധപ്പെട്ട വിഷയത്തിൽ THSLC ബന്ധപ്പെട്ട വിഷയത്തിലുള്ള സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ SSLC വിജയവും KGCE, NTC, VHSE, ITI യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സെപ്റ്റംബർ 15 രാവിലെ 10 കോളേജ് ക്യാമ്പസിൽ വെച്ച് പരീക്ഷയും അഭിമുഖവും നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഹാജരാവണം. വിശദവിവരങ്ങൾക്ക് www.gecskp.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech, ME, MTech എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 15 രാവിലെ 10 കോളേജ് ക്യാമ്പസിൽ വെച്ച് പരീക്ഷയും അഭിമുഖവും നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് 0466-22-60565 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0466-226-0565. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മേഖലാതല കുടിശ്ശിക അദാലത്തും കുടുംബശ്രീ വായ്പാ വിതരണ മേളയും സംഘടിപ്പിക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗ ക്ഷേമവകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം നിർവഹിക്കും. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിക്കും. ഇതോടെ InfoWatch 7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
2: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
1: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: Listen without break with Ahalya FM 90.4. Kete kete kutu kuda.
3: Arivinde velicham pagarnu nalguvaan.

0: എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എഴുത്തോലയാണ്, എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഫോക്കസ് പോരാ, ചില ആളുകൾ പറയണ കേട്ടിട്ടുണ്ട്, ചില സ്റ്റുഡൻസ് പറയണ കേട്ടിട്ടുണ്ട്. ഒന്നിലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോക്കസ് ഒരു 10x എങ്കിലും ആക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഇന്ന് മുതൽ ഫോക്കസ് 10x ആക്കണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ: ഫോൺ മാറ്റി വയ്ക്കും, ടൈമർ വയ്ക്കും, പുതിയ നോട്ട്ബുക്ക് വാങ്ങും, സ്റ്റഡി ടേബിളൊക്കെ ക്ലീൻ ആക്കും, കോഫി ഉണ്ടാക്കും, കാരണം കോഫിയിൽ കഫീൻ ഉണ്ട്, അപ്പം നമുക്ക് ഉറക്കം കിട്ടില്ല, അപ്പോൾ ആ സമയത്ത് കൂടെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില ആളുകൾ മറക്കുന്ന കാര്യമാണ്, വളരെ അത്യാവശ്യമുള്ള എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്, ഉറങ്ങുക എന്നുള്ളത്. നിങ്ങളുടെ ഫോക്കസിൻ്റെ ഫൗണ്ടേഷൻ തന്നെ സ്ലീപ്പാണ്. 4 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ചില ആളുകൾ രാവിലെ എഴുന്നേറ്റിട്ടേ ഇന്ന് ഞാൻ പ്രൊഡക്റ്റീവ് ആയിരിക്കും, പൊളിക്കും ഞാൻ എന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ബ്രെയിൻ പറയുന്നത് മറ്റൊന്നായിരിക്കും, ചേട്ടാ അത് എന്നെ ഒന്ന് ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും 2 കോഫി കുടിച്ച് ഒരു കോൾഡ് ഷവറൊക്കെ എടുത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫേസ് വാഷൊക്കെ ചെയ്ത് സ്റ്റഡി ടേബിളിൽ മോട്ടിവേഷണൽ കോട്ടൊക്കെ ഒട്ടിച്ചിട്ട് അതൊക്കെ വായിച്ചിരിക്കുമ്പോൾ ഫ്രഷ് ആകുമെന്ന്. 4 മണിക്കൂർ മാത്രം ഉറങ്ങിയ ബ്രെയിനെ ഫുള്ളി ഫ്രഷ് ആക്കാൻ ഈ കാര്യങ്ങളൊന്നും പറ്റില്ല, യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം, ഉറക്കം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരം വെറുതെ റീസെറ്റ് ചെയ്യുന്ന സമയം മാത്രമല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ ബ്രെയിനിൽ മെമ്മറി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്, അറ്റൻഷനും ലേണിങ്ങിനും ഒക്കെ ആവശ്യമായ പ്രോസസ്സുകൾ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പിന്നെ ബ്രെയിനിലെ വേസ്റ്റ് പ്രൊഡക്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ സ്ലീപ്പിന് വലിയ പങ്കുണ്ട്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, സ്ലീപ്പ് ഇസ് നോട്ട് ദ റിവാർഡ് യു ഗെറ്റ് ആഫ്റ്റർ ഫിനിഷിംഗ് എവ്രിതിങ്, സ്ലീപ്പ് ഇസ് വാട്ട് ഹെൽപ്സ് യു പെർഫോം എവ്രിതിങ് ബെറ്റർ. എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, ഫോണിന്റെ ബാറ്ററി 5% ആയിട്ടേ ബ്രൈറ്റ്നസ് ഫുൾ ആക്കി കഴിഞ്ഞാൽ ഫോൺ പവർഫുൾ ആകുമോ? ഇല്ലല്ലോ, ബാറ്ററി തീരല്ലേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് സ്ലീപ്പിന്റെ കാര്യം. സ്ലീപ്പ് കുറച്ച് ഫോക്കസ് കൂട്ടാൻ ശ്രമിക്കുന്നത് ബ്രെയിനിന്റെ ബാറ്ററി ലോ ആയിരിക്കുമ്പോൾ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഫോക്കസ് 10xന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാത്രി ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം. ലേറ്റ് നൈറ്റ് ഈ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു വെച്ച് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗുഡ് നൈറ്റ് പറയുക അവരോട്, ഈ സ്ക്രോളിങ്ങിനോട്, ഇൻസ്റ്റഗ്രാമിനോട് ഒരു ഗുഡ് നൈറ്റ് പറയുക. നന്നായിട്ട് ഉറങ്ങുക. രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കൂ, ഒരേ ടാസ്ക് തന്നെ ചെയ്യുമ്പോൾ ബ്രെയിൻ്റെ സ്പീഡ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. കാരണം സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഫോക്കസ് 10x ആക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു പാട്ടാകാം. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇത് എഴുത്തോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പല ആളുകളും പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, എനിക്ക് ഫോക്കസ് കിട്ടണില്ല. പക്ഷെ ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഫോക്കസ് ശരിക്കും ഇല്ലാത്തതാണോ പ്രശ്നം, അതോ നമ്മുടെ ഫോക്കസ് എല്ലായിടത്തേക്കും നമ്മൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, നിങ്ങളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാണ്, ഒരു ജോലി ചെയ്യാണ്, ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്, പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാം, 5 മിനിറ്റ്. ഇൻസ്റ്റഗ്രാമിലേക്ക് പോവും, ഒരു റീല് മാത്രം എന്ന് പറയും, 10 മിനിറ്റ്. പിന്നെ യൂട്യൂബിലേക്ക് പോവും, പിന്നെ ഒരു മെസ്സേജ്, വീണ്ടും വർക്ക്. അപ്പോഴേക്കും ബ്രെയിൻ പറയാണ്, നമ്മൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ട്രാപ്പ്. നമ്മുടെ അറ്റൻഷനെ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വീണ്ടും വീണ്ടും വലിച്ചാൽ സ്ട്രെച്ചാകും, പക്ഷേ ഫോക്കസ് കൂടൂല എന്നുള്ളതാണ്, എല്ലായ്പ്പോഴും കോൺസെൻട്രേഷനും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ ഫോക്കസ് കൂടും എന്നുള്ളത് സത്യമാണ്. ഡിസ്ട്രാക്ഷൻസ് കൂടുമ്പോൾ ഫോക്കസ് കുറയും. ഒരു സിമ്പിൾ റൂൾ ഉണ്ട്, ഒറ്റ ടാസ്ക്, ഒറ്റ സ്ക്രീൻ, ഒരു ടാർഗറ്റ്. 30 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓഫാക്കിക്കോ, ഫോൺ കൈയെത്താത്തിടത്ത് വെച്ചോ ഒരു ടാസ്ക് മാത്രം ചെയ്യ്. കാരണം ഓരോ ഇന്ററപ്ഷനും ശേഷം ബ്രെയിനിന് പഴയ ടാസ്കിലേക്ക് തിരികെ വരാൻ കുറച്ച് എഫേർട്ട് വേണം. അതുകൊണ്ട് ഈ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, റാൻഡം ആയിട്ടുള്ള ഗൂഗിൾ നോട്ടം, ഇതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് യു ആൻഡ് ദ വൺ തിങ് യു ഡിസൈഡഡ് ടു ഫിനിഷ്, അത് മാത്രം വെച്ചിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്ക്. ഫോക്കസ് ഇസ് ഓൾ അബൌട്ട് ഗിവിംഗ് വൺ തിങ് യുവർ ഫുൾ അറ്റൻഷൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിരുന്നാലും നമ്മുടെ ബ്രെയിൻ തന്നെ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ പാട്ടുകൾക്ക് ശേഷം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് ഓക്കെ ആയിരിക്കും, പക്ഷെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഫോൺ നോക്കിയാലോ എന്നൊരു ചിന്ത വരും. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനി ഒരു കോഫി കുടിച്ചിട്ടാവാം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഓ വർക്ക് കുറച്ച് ബോറിംഗ് ആണല്ലോ, അല്ലെങ്കിൽ പഠിത്തം കുറച്ച് ബോറിംഗ് ആയല്ലോ, കുറേ നേരമായിട്ട് ഫോക്കസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കും അല്ലേ. നിങ്ങൾക്ക് ഫോക്കസിനേക്കാൾ വേണ്ടത് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ കുറേ നേരം ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും ചെയ്യാത്തപ്പോഴും തോന്നുന്ന കാര്യമാണ് ബോർഡം എന്നുള്ളത് അല്ലെ, ബോറിംഗ് എന്ന് പറയുന്നത്. ഈ ബോർഡം സഹിക്കാൻ പഠിക്കുന്നതും ഒരു സ്കില്ലാണ്. കാരണം എല്ലാ നിമിഷവും ലൈഫിന്റെ എല്ലാ ടൈമും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ഒരു ബുക്ക് വായിക്കുമ്പോൾ എല്ലാ പാരഗ്രാഫും ത്രില്ലിംഗ് ആയിരിക്കുമോ? ഇല്ല. ഒരു സ്കില്ല് പഠിക്കുമ്പോൾ എല്ലാ ദിവസവും എക്സൈറ്റിംഗ് ആയിരിക്കുമോ? ഇല്ല. വർക്കൗട്ടിലും റിപ്പിറ്റേഷൻ വരുമ്പോൾ ഫണ്ണായിരിക്കില്ല. പക്ഷേ നിങ്ങൾ അവിടെയൊക്കെ സ്റ്റേ ചെയ്യണം, അതൊക്കെ സഹിക്കണം. അങ്ങനെയാണ് ഫോക്കസ് ബിൽഡ് ചെയ്യുന്നത്. അടുത്ത തവണ എന്തെങ്കിലും ബോറിംഗ് ആയി തോന്നുമ്പോൾ ഉടനെ ഫോൺ എടുക്കരുത്. നമ്മളിപ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോണത്. എന്തെങ്കിലും കാര്യം ബോറിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോൺ എടുക്കും. പക്ഷേ ഫോൺ എടുക്കാതെ നമ്മൾ അതിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബോർഡം വന്നാൽ എസ്കേപ്പ് ചെയ്യേണ്ടതില്ല. ആൻഡ് അങ്ങനെ എസ്കേപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യു ഹാവ് എ സൂപ്പർ പവർ എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യത്തിൽ തന്നെ. ബോറിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ആ കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്, ജേണിയിലാണ്. ആൻഡ് ദാറ്റ് ഇസ് എ പ്രെറ്റി സൂപ്പർ പവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ തലയിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ച് കോൾ ചെയ്യണം, മെയിൽ ചെയ്യണം, ഷോപ്പിങ്ങിന് പോകണം, ഡെഡ്ലൈൻസ്, അങ്ങനെ ഓർമ്മ വരുന്ന കാര്യമൊക്കെ എഴുതി വെക്കുക. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാനുള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. ഒന്ന് മാത്രം അത് ചെയ്യും, ബാക്കി കാര്യങ്ങളോട് പറയാം നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളൂ, നിങ്ങളുടെ ടേൺ വരുമ്പോൾ ഞാൻ ചെയ്തോളാം. കാരണം ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യുന്നതല്ല, ഒരേ സമയം ഒരു കാര്യത്തിന് മുഴുവൻ അറ്റൻഷൻ കൊടുത്ത് ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യം ചെയ്യുന്നതാണ്. സോ ഇന്ന് ലെസ് നോയ്സ്, ലെസ് സ്വിച്ചിങ് ആൻഡ് മോർ ഫോക്കസ്. നിങ്ങളുടെ അറ്റൻഷൻ എവിടേക്ക് കൊടുക്കുന്നോ അവിടെയാണ് നിങ്ങളുടെ ദിവസം പോകുന്നത്. സോ ഇന്നൊരു കാര്യം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക ആൻഡ് മേക്ക് ഇറ്റ് കൗണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അപ്പോൾ അഹല്യ വിശ്വസമായിട്ട് ദേ സമയം കൃത്യം 8 മണിയാകുമ്പോൾ നിങ്ങളുടെ കാതോരം ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തമായില്ല. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ചില്ല ഇത് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആ പ്രതീക്ഷ തെറ്റരുത് എന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എനിവേ, ഞാൻ ദേ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ചില്ലായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി അഹല്യ വിഷസിലേക്ക് ഒന്ന് ഓടി എത്തി നോക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. എനിക്കറിയാം, കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ മൊത്തത്തില് ഇതായിരുന്ന അവസ്ഥ. കോൾഡ്, കോൾഡ്. ഇപ്പൊ കോൾഡ് ഒരു വിധം ഒന്ന് സെറ്റായി സെറ്റായി സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും കൂടിയാണ്, വൈറൽ ഫീവറിന്റെ ഒരു ടൈമാണ് കേട്ടോ. ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ കാണുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, പണ്ട് കോവിഡ് വന്നത് ഓർമ്മയുണ്ടോ, അതുപോലൊരു വൈറൽ ഫീവർ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടേക്ക് കെയർ ചെയ്യാന്നുള്ളതൊക്കെ ആയിരുന്നു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞൊരു കാര്യം. അപ്പൊ ദേ അത് ഞാൻ നിങ്ങളോടും കൂടി പറയാണ്, ഒരു വൈറൽ ഫീവർ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ടേക്ക് കെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ പനിയൊക്കെ ഉണ്ടെങ്കിൽ ദേ സ്വന്തമായി ചികിത്സിക്കാൻ അധികം ഇരിക്കാതെ ഹോസ്പിറ്റലിൽ പോവുക, കൃത്യമായിട്ട് ഡോക്ടറെ കാണുക, കറക്റ്റ് മെഡിസിൻസ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, അതിനേലുപരി നല്ല റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ അഹല്യ വിശ്വസംഗം ആരംഭിക്കുന്ന സമയത്ത് എന്ത് സംസാരിക്കും, എന്താണ് ഞാനിന്ന് ചോദിക്കാൻ പോകുന്ന കാര്യം, അതല്ലേ നിങ്ങൾ ഇപ്പൊ മനസ്സിലാലോചിച്ച് എന്തായിരിക്കും ആയില്ല എന്ന് ചോദിക്കാൻ പോകുന്നേ. ഒരു ഭാഗ്യമില്ല ഗായ്സ്, എന്താ ചെയ്യുക? ഞാൻ കഴിഞ്ഞ ദിവസേ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞ ഡയലോഗാണ് കേട്ടോ. അപ്പൊ എന്റെ ഫ്രണ്ട് ഒരു കോൺവെർസേഷന്റെ ഇടയിൽ വന്നൊരു കാര്യമാണ് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ഇന്ന് ഉറപ്പാണ് ഇന്ന് എനിക്ക് അടിപൊളി ഡേ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ? അപ്പൊ ഇനി ഞാൻ ആലോചിച്ച്, ശരിയാണല്ലോ, ഒരു ലക്കി ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം മിക്കവർക്കുണ്ട്. അതായത് ഈ കളർ ഡ്രസ്സാണ്, ഈ ഡ്രസ്സാണ് ഇട്ടതെങ്കിൽ ഇന്ന് എനിക്ക് ഭയങ്കര ലക്കാണ്. ചിലവർ കാണാം, ചില ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് ഈ ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടൂ, ഇതെന്റെ ഭയങ്കര ലക്കാന്ന് പറയുന്നേക്കാറുണ്ട്. അതുപോലെ ചില പർട്ടിക്കുലറുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ പറയും, ഇതെന്റെ ലക്കി സംഭവമാണ്, ഇതെന്റെ ലക്കി ചാം എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ എന്റെ കൂടെ എന്റെ ഒരു ഫ്രണ്ട് വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീയാണ് എന്റെ ഐശ്വര്യം, നീയാണ് എന്റെ ലക്കി ചാം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ അങ്ങനെ പലർക്കും പല സംഭവങ്ങളുണ്ട്. ചിലർ ഡ്രസ്സിൽ ലക്ക് പറയാറുണ്ട്, ഭാഗ്യം പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് ഈ നമ്പറാണ്, ലോട്ടറി എടുക്കുന്ന സമയത്തൊക്കെ ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടോ. ലോട്ടറി ഒക്കെ എടുക്കുമ്പോൾ ചിലർ പറയും, എന്റെ ലക്കി നമ്പർ 3 ആണ്, 3-ലുള്ള നമ്പർ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കാറുണ്ട്. നമ്പറിൽ ലക്ക് പറയുന്ന കേൾക്കാറുണ്ട്, ഡ്രസ്സിൽ ലക്ക് പറയുന്നത് കേൾക്കാറുണ്ട്, കളർ യൂസ് ചെയ്യുന്ന കളർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ആ കളറിൽ ലക്ക് പറയുന്നത് കേൾക്കാറുണ്ട്. ചില ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യാന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഇങ്ങനെ കുറെ കുറെ ഡെഫിനേഷൻസ് അല്ലെങ്കിൽ കുറെ കുറെ കാര്യങ്ങൾ ലക്ക് എന്ന് പറയുന്ന കാര്യത്തെ കണക്ട് ചെയ്തിട്ട് നമ്മളിൽ പലരും പറയാറുണ്ടാവും ഇല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഈ ലക്ക് നോക്കാറ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഈ ലക്കിനെ വിശ്വസിക്കാറ്, ഭാഗ്യം എന്ന് പറയുന്ന കാര്യത്തെ വിശ്വസിക്കാറ്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, അൺലക്കിയാണ്, ഒട്ടും ഭാഗ്യമില്ല ഞാൻ ഈ കോസ്റ്റ്യൂമിലാണെങ്കിൽ, എനിക്ക് ഒട്ടും ഭാഗ്യം ഉണ്ടാവാറില്ല. പക്ഷെ ഇത് ഈ കോസ്റ്റ്യൂം ആണെങ്കിൽ അടിപൊളിയാണ്, എന്നെനിക്ക് ലക്കാണ്, മേ ബി അതുകൊണ്ടൊന്നും അല്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിക്കും അല്ലെ. അതുപോലെ ലക്കി നമ്പർ, എന്റെ ലക്കി നമ്പർ 3 എന്ന് ഞാൻ സ്വയം പ്രഖ്യാപിച്ച് നടക്കാറുണ്ട്. അതാണോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് പ്രഖ്യാപിക്കാറ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലക്കി ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു ലക്കി ഫാക്ടർ ആയിട്ട് കണക്കാക്കുന്ന ആ ഒരു കാര്യം ഇതാണ് എന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോ ചോദ്യം ക്ലിയർ ആയോ, വ്യക്തമായോ, സ്പഷ്ടമായോ? യെസ്, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും വേഗം വേഗം വേഗം ആ കോൾസും മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8281509000 82 81 50 90 00 എന്ന നമ്പറിലേക്കാണ് നമ്മളെ വിളിക്കേണ്ടത്. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കുറച്ച് സമയമാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ 9 മണിവരെയാണ് നമ്മൾ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറ്. അപ്പോൾ അതിനുള്ളിൽ വേണം വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസാനത്തിലേക്ക് ഇങ്ങനെ കാത്തു നിൽക്കരുത്, വെയിറ്റ് ചെയ്യരുത്. ഒപ്പം തന്നെ ചടപടേ ചടപടേ എന്ന മെസ്സേജുകൾ കൂടി അങ്ങ് പോന്നോട്ടെ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 8 മണി കഴിഞ്ഞ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർഷി. ആ ഇല്ല, അപ്പൊ അതെ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് പോവാണ് ഞാൻ കേട്ടോ. നമുക്ക് നോക്കാം. ഹലോ ഹലോ
4: ഹലോ, സുപ്രഭാതം.
3: സുപ്രഭാതം സുപ്രഭാതം, ഇതാരാണ്? എവിടെന്നാണ്? എരട്ടയാലിൽ നിന്നാണ്. ഓക്കേ, അപ്പോ ശ്രീ കേരളൻ ചേട്ടനാണ് വിളിക്കുന്നേ. എന്തുകൊണ്ട് ഈ പേര്? എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. എന്നോടും ഈ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് എന്റെ പേര് പറയുമ്പോ.
4: എന്റെ സ്വദേശം മലപ്പുറമാണ്, പരപ്പനങ്ങാടി. അപ്പം ആ സമയത്ത് നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് അഡ്വാൻസ് ആയിട്ട് അങ്ങനെ.
3: അപ്പോ ശ്രീകേരളം ചേട്ടാ,
4: പറയൂ.
3: ഞാനിന്ന് ചോദിച്ച കാര്യത്തിൽ എന്താ പറയാനുള്ളത്? ഒരു ലക്ക് നോക്കുന്ന ഒരു മനുഷ്യനാണോ? ഭാഗ്യം നോക്കാറുണ്ടോ ചില കാര്യങ്ങളിലൊക്കെ?
4: ചില അല്ല, എനിക്ക് ആദ്യം തീരെ ഭാഗ്യം നോക്കുന്ന ഒരു ഇഷ്ടമില്ലായിരുന്നു.
3: ആരാണെന്ന്? എങ്ങനെയാണ്
4: ഭാഗ്യം നോക്കാന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട.
3: അതൊക്കെ ഓക്കെയാണ്. ആരോടെ സംസാരിക്കുന്നേ?
4: ശ്രീ കേരളൻ.
3: ബെസ്റ്റ്. അത് അവിടെ നിന്നും പോയല്ലോ. ഒന്നുമില്ല ഒന്നുമില്ല, നമുക്ക് വണ്ടി അവിടെ തന്നെ നിർത്താം. പറഞ്ഞോ പറഞ്ഞോ.
4: അപ്പം പിന്നെ പരിപാടികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. പൊതുവെ നിങ്ങളുടെ പരിപാടി ദിവസം കേൾക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ.
3: ഓക്കെ, എന്റെ പേരെന്താണെന്നറിയോ?
4: എന്താണ്?
3: അടിപൊളി. എന്റെ പേര് ആയില്ലാട്ടോ.
4: അഹല്യ, എന്റെ അഭിരാമി, രണ്ടു പേര്, പിന്നെ സുനിൽ.
3: അഹല്യല്ല, ആയില്ല. അഹല്യ നമ്മുടെ അപ്പം. എന്റെ പേര് ആയില്ല.
4: ആയില്ല. ഓക്കെ
3: ഓക്കെ.
4: സംശയം ഉണ്ടായിരുന്നു, പേര് തന്നെ ഇട്ടതാണോ ഇതോ പേര് അങ്ങോട്ട് വന്നതാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു.
3: ഇപ്പൊ ക്ലിയർ ആയില്ലേ?
4: ഓ താങ്ക് യു.
3: ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞോളൂ ഇന്നത്തെ വിഷസ് ആർക്കാ?
4: ഇന്നത്തെ വിഷസ് എന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കെല്ലാം എന്റെ ആശംസകളും.
3: ഓക്കെ, അപ്പോ പണ്ട് ലക്ക് നോക്കുന്ന ആളായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ?
4: അതൊന്നുമില്ല, കൊറേ കാലത്തിന് ശേഷം അതങ്ങോട്ട് നിർത്തി
3: നിർത്തി. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് കൂടി ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, നമ്മളെ വിളിച്ചത് ശ്രീ കേരളൻ ചേട്ടനായിരുന്നു. അപ്പോഴുണ്ടല്ലോ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലക്കിനെ കുറിച്ചാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ലക്ക് ഫാക്ടേഴ്സ് പലരും പല കാര്യങ്ങളിൽ നോക്കാറുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മുടെ ഭാഗ്യത്തെ പല രീതിയിലും വിശ്വസിക്കാറുണ്ട്. നമ്മളിടുന്ന ഡ്രസ്സ് മുതൽ യൂസ് ചെയ്യുന്ന ചപ്പല് വരെ ചിലപ്പോൾ ചിലർ ഭാഗ്യം വെക്കാറുണ്ട്. ഈ ഷൂ ഇട്ടാൽ ഞാൻ ഓടി ജയിക്കാറുണ്ട്, വേറെ ഷൂ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഓടി ജയിക്കാറില്ല, ഇതാണ് എൻ്റെ ലക്കി ഷൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമുക്ക് മോർ സക്സസ് കിട്ടുന്ന സമയത്ത് നമ്മളിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലക്ക് ഫാക്ടേഴ്സ് ആയിട്ട് പിന്നീട് കൺസിഡർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതെ നിങ്ങൾക്ക് എന്താണ് ആ ലക്ക് ഫാക്ടർ എന്നതാണ് ഞാനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് മെസ്സേജസ് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഇടയ്ക്ക് ഓരോ മെസ്സേജ് കൂടി അങ്ങ് വായിച്ച് അങ്ങ് പോവാം എന്നല്ലേ. അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ടിരിക്കുക എന്നാണ് എന്റെ ഒരു തോന്നൽ. അപ്പൊ എന്തായാലും ആ തോന്നലിനനുസരിച്ച് നമുക്ക് പോവാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്ത്, ഒരു വ്യക്തിയോട് സംസാരിച്ച സമയത്ത്, ആ വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ കേട്ടൊരു വാക്കാണ്, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് മേ ബി പലർക്കും തെറ്റായിട്ട് ഫീൽ ചെയ്യാം, പക്ഷേ നമുക്കതിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നതായിരുന്നു ഒരു മീറ്റിംഗിനിടയിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ശരിയാണ്, ചില തെറ്റുകൾ മറ്റുള്ളവർക്ക് തോന്നുന്നതാവാം, പക്ഷെ നമുക്കത് ശരിയാവാം. അതുപോലെ ഇപ്പം എനിക്കൊരു തോന്നിയൊരു കാര്യമാണ്, എന്ത്, ഈ മെസ്സേജ് ഒന്ന് വായിച്ചേക്കാം. അപ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോവാം. Hi, I am Sanusha. My lucky number is 14 എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ ലക്കി നമ്പർ ഉള്ള ടീംസ് ഒക്കെ ഉണ്ട്. 14 സനുഷയുടെ ലക്കി നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സനുഷയ്ക്ക് എന്തായാലും മനോഹരമായൊരു ദിവസം കൂടിതേ ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എടുത്ത തീരുമാനങ്ങളിലേക്കുള്ള യാത്രയിൽ നിന്നും പിന്തിരിയാൻ ഒരുപാട് കാരണങ്ങൾ തേടിയെത്തും. പക്ഷേ നന്മയുള്ള തീരുമാനമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കുറിപ്പ് നമുക്കുണ്ടാകണം. ശുഭദിനം നേരുന്നു, സുലൈചേട്ടന്റെ മെസ്സേജാണ്. സുലൈചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ദേ ഒരു കോളിലേക്കും കൂടി അടുത്തതായിട്ട് പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, സുപ്രഭാതം ജയരാജ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ഞാനും സുഖായിരിക്കുന്നു കേട്ടോ. ഓക്കേ ജയരാജേട്ടാ, ഈ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണോ? ഭാഗ്യത്തിൽ വിശ്വസിക്കാറുണ്ടോ? ചില ലക്കി ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടോ?
5: അങ്ങനെ ഭാഗ്യത്തിലൊന്നും വിശ്വസിക്കാറില്ല.
3: ഇല്ല,
5: അങ്ങനത്തെ ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാറില്ല.
3: എന്നാലും ഇങ്ങനെയുണ്ടോ, എന്റെ ലക്കി ചാം ഇതാണ് അങ്ങനെ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ?
5: ഇല്ല, ഞാൻ പലപ്പോഴും നമ്മൾ പറയും ചൊവ്വാഴ്ച ആയിട്ട് അവിടെ പോരാ, അങ്ങനെ പല കാര്യങ്ങളും അതിനൊന്നും ഞാൻ നോക്കാറ്
3: പോലും ഇല്ല.
5: അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ നോക്കാറില്ല.
3: ഓക്കേ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോവാറില്ല.
5: ഇല്ല, ഒരു അങ്ങനെ ഞാൻ ഈവൻ ലോട്ടറി ഒന്നും ഞാൻ എടുക്കാറില്ല. ഇവൻ എനിക്ക് കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സത്യം. ഞാൻ
3: എന്തെങ്കിലും
5: കിട്ടാറില്ല സത്യം. ചരിജീവൻ ഒരു തമ്പോല കളിക്കാൻ പോയി ഇറക്കിയാലോ, എന്തിനു
3: പോയാലും ഭാഗ്യം കൊണ്ടൊന്നും നേടാനായിട്ട് എന്നെ കൊണ്ടും സാധിച്ചിട്ടില്ല. കഷ്ടപ്പെടണം. ഓക്കെ ജയരാജേട്ട, അപ്പൊ എന്തായാലും പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: ഇന്ന് ബാലകൃഷ്ണൻ കർണാടി, എന്റെ സഹപാഠി ബാലകൃഷ്ണന്റെ പിറന്നാളാണ് ഇന്ന്.
3: ഓക്കെ,
5: ബാലകൃഷ്ണൻ കർണാടിക്ക് നല്ല ഒരു പിറന്നാൾ ആശംസകൾ നേരുന്നു.
3: ഞാനും ദേ പറയുന്നു, ബാലകൃഷ്ണൻ ചേട്ടന് ഹാപ്പി ബർത്ത് ഡേ വിഷസ്. ഒരുപാട് സന്തോഷം ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു കേട്ടോ.
5: ഓക്കെ,
3: അപ്പൊ എന്തായാലും ജയരാജേട്ടനും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, ദി സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം 8 കഴിഞ്ഞ് 22 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ്എം 90.4 വിത്ത് വി ആർ ഷീ. ആ ഇല്ല, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ലക്കിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അല്ലേ. ഈ ലക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി സംസാരിക്കട്ടെ. ലക്കായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ജെൻസിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. അതായത് ഈ ജെൻസിയുടെ ലാംഗ്വേജസിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പലർക്കും പലതും ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നൊരു കാര്യം ഇങ്ങനെ വായിച്ചു പോയപ്പോൾ എനിക്ക് തോന്നി, ആ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് തോന്നി. ഞാൻ ആദ്യം, അതായത് ഇപ്പോൾ ജെൻസി യൂസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സംഭവം വായിച്ചു തരാം. ദെൻ അതിൻ്റെ മീനിങ്സ് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിനുള്ള സമയം ഞാൻ എന്തായാലും തരും. അതിനുശേഷം കൃത്യമായിട്ട് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. മതിയാ, സെറ്റാണോ? ഓക്കെ, നിങ്ങൾ സെറ്റായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കോണ്ടന്റ് എങ്ങനെയാണ് കേട്ടോ, എന്താ വെച്ചാണേ, ഫ്ലെക്സ് ആണോ? നിനക്കല്പം റിസ്ക് ഒക്കെ ഉണ്ടെന്ന് സമ്മതിച്ചു. നോ ക്യാപ്, നിന്റെ പുതിയ ബൈക്ക് സ്ലേയാണ് എന്ന് വെച്ച് ഇത്ര ബലം പിടുത്തം വേണോ? ഇതെന്ത് വാക്കെന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ തല പൊകച്ചു തുടങ്ങിയില്ലേ? എന്തൊക്കെയോ പറഞ്ഞു. എന്താ മച്ചാനെ ഫ്ലെക്സ് ആണോ എന്ന് ആദ്യം ചോദിച്ചു. നിനക്കല്പം റിസ്ക് ഉണ്ടെന്ന് സമ്മതിച്ചു. റിസ്ക് എന്ന സംഭവം, നോ ക്യാപ്, നിന്റെ പുതിയ ബൈക്ക് സ്ലേയാണ്. നോ ക്യാപ്, നിന്റെ പുതിയ ബൈക്ക് സ്ലേയാണ്. എന്താ സംഭവം, എന്തായാലും മനസ്സിലായോ? ഇല്ലല്ലോ, ഒന്ന് ആലോചിച്ചേക്കോട്ടോ. ഞാൻ കുറച്ച് വാക്ക് നീ പറഞ്ഞിട്ടുണ്ട്, ഫ്ലെക്സ്, റീസ്, നോ ക്യാപ്, സ്ലേ. ഇതിനൊക്കെ അർത്ഥം എന്താ? എന്താ ഈ പറഞ്ഞ ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? മനസ്സിലായിട്ടില്ലല്ലോ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളർ എത്തിയിരിക്കുന്നു. ആറുകളിലേക്ക് പോകാം. യെസ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് ആയില്ല.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ശാന്തി സുമേഷ് അലപ്പുള്ളി.
2: ശാന്തി സുമേഷ് അലപ്പുള്ളി, ശാന്തി ചേച്ചിയാണ്. ഓക്കേ, ശാന്തി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
3: സുഖമായിട്ടിരിക്കുന്നു,
2: കുഴപ്പമൊന്നുമില്ല. ആ, കുഴപ്പമില്ലാതിരിക്കട്ടെ. ഓക്കേ, അപ്പൊ ചേച്ചി പറഞ്ഞോളൂ ഇന്നത്തെ ടോപ്പിക്. എന്തെങ്കിലും ലക്കി
3: ഇന്റർവ്യൂല് പറഞ്ഞ മാതിരി എനിക്ക് കറുപ്പ് ഡ്രസ്സ്, കറുപ്പ് നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ടെങ്കിൽ ഒരു പ്രത്യേക കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ പോയ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേഗം സക്സസ് ആവുന്ന ഒരു, അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
2: അതുകൊണ്ട് അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു.
3: എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഞാൻ ബാക്കിടാറില്ല കേട്ടോ.
2: എന്നാലും ഓക്കെ ആണല്ലേ?
3: ആ, എന്നാലും ഓക്കെ ആണ്. പിന്നെ പണ്ടൊക്കെ നമ്മള് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രസാദം കിട്ടുമല്ലോ നമുക്ക്, തുളസിന്റെ കതിരും. അപ്പൊ ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോ ബോക്സിൽ ഇട്ടിട്ട് പോകും ആ സംഭവം. ആ, എന്നിട്ട് എക്സാം ഒക്കെ എഴുതുമ്പോ നമുക്ക് ചിലപ്പോ അറിയും, പക്ഷെ നമുക്ക് അപ്പ ആ മൈൻഡിലേക്ക് വരില്ല. അപ്പൊ ഞാൻ ബോക്സ് തുറന്നു നോക്കിട്ട് എന്നെ രക്ഷിക്കണേ.
2: അതങ്ങനെയാണ്, ഈ എക്സാമിന്റെ സമയത്ത് വല്ലാത്തൊരു ഭയഭക്തി ബഹുമാനം വരുന്നതാണ് പൊതുവേര് പറച്ചില്.
3: അല്ല, എനിക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എക്സാം ടൈമിൽ പ്രത്യേകിച്ച് ഈ സംഭവം തിരുമേനി തരുന്ന ആ ഇതുണ്ടല്ലോ പുഷ്പങ്ങൾ,
2: മനസ്സിലായി,
3: കുറച്ചെടുത്തിട്ട് ഞാൻ ബോക്സിൽ ഇട്ട് വയ്ക്കും.
2: ഇട്ട് വെക്കാം. അങ്ങനത്തെ കുറച്ച് ഭാഗ്യ പരീക്ഷണങ്ങളായിരുന്നു അല്ലേ?
3: അതൊക്കെ കുറച്ച് ഭാഗ്യ പരീക്ഷണങ്ങളായിരുന്നു. എനിക്ക് എന്നാലും ഈ ബ്ലാക്ക് ഡ്രസ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ
2: അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നു. ലിസ്റ്റ് ആണെന്ന് പിന്നെ മൊത്തത്തിലൊരു ലിസ്റ്റാ. ഓക്കെ ചേച്ചി, അപ്പൊ പറഞ്ഞോളൂ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എഫ് എം ടീമിലെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. പിന്നെ എനിക്ക് ഒരു സജഷൻ പറയട്ടെ ആയില്യ?
2: ആയില്യന്റെ
3: പേര് ഇപ്പോഴും ആർക്കും കിട്ടാത്തതിന്റെ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആയില്യ ഇടയ്ക്കിടയ്ക്ക് കൂടെ ഉള്ളത് ആർ ജെ ആയില്യാണ്. ആർ ജെ ആയില്യ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം,
2: പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് അപ്പൊ പറയുന്നേ.
3: അല്ല, എപ്പോഴും ഒരു ലൈവിലെങ്കിലും ആയിലിന്റെ പേര് തെറ്റി പറയാറുണ്ട്.
2: അതെന്റെ പേര് എന്താ ഇത്ര പ്രശ്നം?
3: അതുകൊണ്ട് ചെറിയൊരു ട്രിക്ക് ഞാൻ പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂടെ ഉള്ളത് ആർ ജെ ആയില്യാണ്, ആയില്യാണ് എന്നുള്ളത് പറഞ്ഞു.
2: ഇമ്പോസിഷൻ പോലെ അല്ലെ? കുറച്ച് നേരം പറഞ്ഞോണ്ടിരിക്കാം. നമുക്ക്
3: ഹീര അങ്ങനെ പറയണെന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്.
2: യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറയാം കേട്ടോ. ഓക്കെ ശാന്തി ചേച്ചി, അപ്പൊ എന്തായാലും മനോഹരമായ ഒരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ.
3: താങ്ക്
2: യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊ ആർ ജെ ആയില്യാണ് കൂടെയുള്ളത്. ശാന്തി ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ആ ശരി എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്താണ് ഗായ്സ്, എനിക്ക് ഓൾമോസ്റ്റ് 2 വർഷം ഞാൻ കഴിഞ്ഞു ഇവിടെ വന്നിട്ട് കേട്ടോ, അഹല്യയിൽ വന്നിട്ട്. ഇതുവരെ നിങ്ങൾ ആരുടെ പേര് പിടിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല, സാരല്ല കേട്ടോ. അപ്പൊ നമുക്ക് പയ്യെ പയ്യെ അങ്ങനെ പേരൊക്കെ പഠിക്കാം. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് നമുക്ക് നോക്കുമ്പോൾ ആരുടെ മെസ്സേജാണ് നോക്കാം. നമുക്ക് ആരുടെ മെസ്സേജാണ് വന്നിരിക്കുന്നേ. നോ ക്യാപ് എന്നത് സത്യമായിട്ടും എന്നാണ്, സ്ലേ എന്നത് അടിപൊളി ആയിട്ടുണ്ട് എന്നാണ്, ഫ്ലെക്സ് സ്വന്തം പണമോ കഴിവോ പുതിയ സാധനങ്ങളോ മറ്റുള്ളവരെ കാണിച്ച് അഹങ്കരിക്കുക അല്ലെങ്കിൽ ജാട കാണിക്കുക എന്നാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദേ തൊട്ട് മുൻപ് പറഞ്ഞ ആ ഒരു കഥയില്ലേ, ആ കഥയുടെ മീനിങ്സ് ആയിട്ട് ആരെ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ജയരാജന്റെ മെസ്സേജാണ്. ഇത് തന്നെയാണ് അതിന്റെ മീനിങ് എന്നുള്ള ഒരു കാര്യമൊക്കെ ഞാൻ ദേ പറയാം കേട്ടോ. ഞാൻ ഒരു കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ. ഹലോ
4: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് അയില്ല.
2: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
4: ഞാന് സബിത പെരുമ്പിന്ന്.
2: സബിത ചേച്ചിയാണ് അല്ലേ? സബിത ചേച്ചിയുമായി ഞാൻ ആദ്യം സംസാരിക്കുന്നു എന്ന് തോന്നുന്നു.
4: ആദ്യമായിട്ട്
2: എടുത്താണ്. അയ്യോ, എന്ത് പറ്റി എനിക്ക്, എന്റെ സന്തോഷ് ബ്രഹ്മി കഴിക്കേണ്ടിരിക്കുന്നു, മറവ് ചെയ്യുന്നു.
4: അയിലെ വരുമ്പോ മാത്രമേ എനിക്ക് കോള് കണക്ട് ആവുന്നുള്ളൂ. 4 ദിവസമായി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു, കിട്ടുന്നേ.
2: ഇന്ന് ഞാൻ എടുത്തു കണ്ടോ, വെറും സ്നേഹം. എനിക്ക് എന്താ ചെയ്യാ,
4: അത് എനിക്ക് ആദ്യമായിട്ട് കോള് കണ്ടത്, ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചതോ
2: അതിനെടുത്തത്.
4: ഇന്നലെ 4 ദിവസമായി ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്.
2: അപ്പൊ വിഷമമുണ്ടോ, എന്റെ അടുത്ത് മാത്രം കണക്ട് ആവുന്നതിൽ വിഷമമുണ്ടോ?
4: അങ്ങനെയില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ആവുമ്പോ ഒന്ന് സംസാരിച്ച് ഒന്ന് ഫ്രീ ആവണം.
2: അത്രയേ
4: സംസാരിക്കുമ്പോ 4 ദിവസം ഇന്നലെ സുനിലേട്ടനൊക്കെ ആയിരുന്നു, ഞാൻ 9 മണി വരെ ട്രൈ ചെയ്തു, പറ്റിയില്ല.
2: സാറില്ലേ സാറില്ലേ, പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ സവിത ചേച്ചി ലക്ക് നോക്കുന്ന ആളാണോ?
4: ലക്കിലെ വിശ്വാസം ഉണ്ട്, പക്ഷെ ഇല്ലാന്ന്. രണ്ടോ, അതായത് ഞാന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഭയങ്കര ഞാൻ ക്ലാസ്സിലൊക്കെ പോയി പങ്കെടുത്ത്, ഓൺലൈനിലെ ക്ലാസ്സിലൊക്കെ കുറെ ക്ലാസ്സുകളിലൊക്കെ പോയി, അങ്ങനെ എനിക്ക് ലക്കില് വിശ്വാസം. ലക്കല്ല അത്, അത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയാലോ,
2: അറിയാം
4: ആ ഒരു ആ സംഭവം. അതിനെ കുറിച്ച് വിശ്വസിച്ചപ്പോ എനിക്കെല്ലാം പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് ചെറുതായിട്ട് മാറിയപ്പോ വീണ്ടും നെഗറ്റീവിലേക്ക് പോയപ്പോ അത് വിട്ടു.
2: ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ചുകൂടി ഹൈടെക് ആണല്ലേ.
4: അത് ഭയങ്കര എഫക്റ്റീവ് ആണ്, നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായി നിക്കണം എന്നാണ് അതിൽ പറയാ, നമുക്ക് എപ്പോഴും പോസിറ്റീവായി നിക്കണമല്ലോ.
2: അത് എനിക്ക് തോന്നുന്നില്ല സാധിക്കുന്ന ഒരു കാര്യമാണെന്ന്.
4: അപ്പൊ അതില് ചെറിയൊരു ഇതായപ്പോ അങ്ങനെ പോയി, പിന്നെ അതിന്റെ വിട്ടു.
2: ഓക്കെ ഓക്കെ,
4: പിന്നെ ലക്കില് അധികം വിശ്വാസം. എനിക്ക് ലക്കില്ലാത്തതാണ്, ഞാൻ എനിക്ക് തീരെ ലക്കില്ലാത്ത,
2: അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അതിലേക്ക് പോവാറില്ല.
4: അതെ.
2: ഓക്കെ ചേച്ചി, അപ്പൊ പറഞ്ഞോളൂ ഇന്നത്തെ വിഷസ് ആർക്കാണ്?
4: അഹല്യാസം കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ഓക്കെ, അപ്പൊ സബിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് സബിത ചേച്ചി ആയിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെയാണ് കേട്ടോ അവിടെ, ലക്കിലൊന്നും കാര്യമില്ല, അതിലൊന്നും വിശ്വാസം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോടായിരിക്കും താല്പര്യമുണ്ടാവാ. യെസ്, അപ്പൊ ദേ നമ്മൾ എന്ത് വേണം, ഇനി മെസ്സേജുകൾ വായിക്കണം. അതെ, എനിക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് മെസ്സേജുകൾ കൂടിയുണ്ട്. അപ്പോ ഞാൻ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകണം. അത് തൊട്ട് മുൻപ് പറഞ്ഞ കഥയുടെ ആ ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ ആ കഥയിലേക്ക് എന്തായാലും പോവാം, അതിനുശേഷം ആ മെസ്സേജുകളിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ തൊട്ട് മുൻപ് നിങ്ങളോട് എന്താ പറഞ്ഞ് നിർത്തിയത്, റിസ് എന്താന്നുള്ളതും ഫ്ലെക്സ് എന്താന്നുള്ളതും സ്ലേ എന്താന്നുള്ളതൊക്കെ ആയിരുന്നു അല്ലെ. ഈ ആദ്യത്തെ വരി, അതായത് എന്താണ് എന്താ മച്ചാനെ ഫ്ലെക്സ് ആണോ, അതാണ് ആദ്യം ചോദിച്ചേ. ഈ എന്താ മച്ചാനെ ഫ്ലെക്സ് ആണോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഫ്ലെക്സ് മീൻസ് ജാഡ, അതാണ് പറഞ്ഞത് കേട്ടോ. എന്താ മച്ചാന് ജാടയാണോ എന്നാണ് ഇങ്ങനെ ചോദിക്കുന്നത്. എന്താ മച്ചാന് ഫ്ലെക്സ് ആണോ ഇങ്ങനെ ചോദിച്ചത്. അതുപോലെ തന്നെ നിനക്കല്പം ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്, റിസ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞില്ലേ നിനക്ക് അല്പം റിസ് ഒക്കെ ഉണ്ടെന്ന് സമ്മതിച്ചു. അതായത് നിനക്കല്പം ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്, റിസ് ഉണ്ട് എന്നൊക്കെ സമ്മതിച്ചു. അതിനുശേഷം പറഞ്ഞൊരു വാക്കാണ് എന്ത്, നോക്കാപ്പ്, നിന്റെ പുതിയ ബൈക്ക് സ്ലേ ആണ്. എന്താർത്ഥം, സത്യമായിട്ടും അതാണ് നോക്കാപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സത്യമായിട്ടും നിന്റെ പുതിയ ബൈക്ക് സ്ലേ ആണ്, അടിപൊളിയാണ്. സ്ലേ അടിപൊളി, അതാണ് അതിന്റെ മീനിങ്. എന്ന് വെച്ച് നമ്മളോട് തന്നെ വേണോ ഈ ബലം പിടുത്തം, ഇതാണ് ആ ചാറ്റ് ഗൈസ്, ആ ടോക്ക്. വല്ലത് മനസ്സിലായോ, ജൻസിയുടെ വാക്കുകളാണ്. കുറച്ച് പ്രശ്നമാണ്, രസമാണ് അല്ലേ. റിസ് ഇങ്ങനെ ഒരാളെ ആകർഷിക്കാനുള്ള അസാധ്യമായ കഴിവിനെ ഒക്കെയാണ് റിസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഷൂക്ക് എന്ന് പറയാം. ഷൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കില്ല, അതിനൊക്കെ നമ്മൾ ഷൂക്ക് എന്നാണ് ജൻസി കിഡ്സ് പറയാം കേട്ടോ. അതുപോലെ നോക്കാപ്പ് എന്ന് പറയുകയാണെങ്കിൽ സത്യമാണ് അല്ലെങ്കിൽ 100% ഷുവറാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലാണ് നോക്കാപ്പ് യൂസ് ചെയ്യാം. പിന്നെ പൂക്കി, പൂക്കി നിങ്ങൾക്കറിയാലോ അല്ലെ. പൂക്കി, പൂക്കി മീൻസ് ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള, അതിനൊക്കെയാണ് പൂക്കി എന്ന് പറയാം. പിന്നെ ഓറ, ഓറ എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാലേ, ഒരാളുടെ പെരുമാറ്റത്തിലൂടെയോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല, അതിനാണ് ഓറ എന്ന് പറയുക. നമ്മൾ പറയാറില്ലേ, ഓ മമ്മൂട്ടിയുടെ നടന്നു വരുന്ന വരവിലുള്ളൊരു ഓറ, ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയിലുള്ളൊരു ഓറ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് എനർജീനെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സ് എന്താ നിങ്ങൾ ഇപ്പം പഠിച്ചില്ലേ, ജാഡ കാണിക്കുക, അതിനെയാണ് ഫ്ലെക്സ് എന്ന് പറയുക. അതുപോലെ തന്നെ സസ് എന്ന് പറയും, ഡൗട്ട് ചെയ്യുക, ഇങ്ങനെ സംശയകരമായുള്ള കാര്യങ്ങളാണ് സസ് എന്ന് പറയാം കേട്ടോ. പിന്നെ അറിയാലോ റെഡ് ഫ്ലാഗ് എന്താന്നുള്ളത്. ഒരാളുടെ മോശം സ്വഭാവം അല്ലെങ്കിൽ ഒരു അപകടമായ സൂചനയാണ് റെഡ് ഫ്ലാഗ് എന്ന് പറയുക. അതുപോലെ ഗ്രീൻ ഫ്ലാഗ് ഉണ്ട്, ഒരാളിൽ നല്ല സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ഫ്ലാഗ് പറയാം. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വാക്ക് പറഞ്ഞിരട്ടെ, ഗൂഫി. എന്താ ഗൂഫി എന്ന് അറിയാം? സില്ലി. സില്ലി എന്ന് നമ്മൾ നോർമൽ ഇംഗ്ലീഷിൽ പറയാറില്ലേ, സില്ലി അഥവാ ഫണ്ണി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഗൂഫി എന്ന് പറയുക കേട്ടോ. അതുപോലെയുണ്ട് ഇനി ഡ്രിപ്പ് എന്ന് പറയുന്ന വാക്കുണ്ട്, അതായത് ട്രെൻഡ് ആണ്. സിഗ്മ അറിയാലോ, സ്വയം പര്യാപ്തനായ ആൾക്കാരെയാണ് ശരിക്കും ഈ സിഗ്മ എന്ന് പറയാം. സ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അല്ലെങ്കിൽ സൂപ്പർ, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ സ്കിബിഡി. സ്കിബിഡി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അടിപൊളിയാണ്, നല്ല കേട്ടോ, മോശം. ബാഡ് എന്ന വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിബിഡി എന്ന് പറയുന്നത്. പിന്നെ കുക്ക് എന്ന് പറയും, അതായത് നന്നായിട്ട് ചെയ്തു, ഓ അവൻ കുക്ക്ഡ്, ഹി കുക്ക്ഡ് അപ്പ് എന്നൊക്കെ പറയും നമ്മൾ, അതായത് അവൻ അടിപൊളിയാക്കി എന്നുള്ളതാണ്, അവൻ നന്നായി ചെയ്തിരിക്കുന്നു, അവൻ്റെ പെർഫോമൻസ് ഒരു കുക്ക് എന്നൊക്കെ പറയും, അതായത് അത്രയും സൂപ്പറായിരുന്നു എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ പറയുന്നതാണ് ഗുച്ചി. ഗുച്ചി ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ, ആ ഗുച്ചി അല്ല ഈ ഗുച്ചി, ഗുച്ചി ഗുച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എന്നാണ് മീനിങ്, നല്ലത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ലിറ്റ്. ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതിഗംഭീരമായിട്ടുള്ളതിനെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയൊരു വാക്ക്, ഡെലൂലു. യെസ്, ഡെലൂലു എന്താണെന്നറിയോ, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത, ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് കൂട്ടില്ലേ, ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഡെലൂലു എന്ന് പറയുക. പിന്നെയുള്ളതാണ് ഗ്ലോ അപ്പ്, പോസിറ്റീവ് എന്ന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട് ജെൻസി വേർഡ്സ്. എങ്ങനെയുണ്ട് സംഭവം, കൊള്ളാം അല്ലേ, സംഭവം കിടിലാണ്. അപ്പോൾ കുറച്ച് ജെൻസി പ്രയോഗങ്ങൾ ഇന്ന് നിങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പോലെ അങ്ങോട്ട് ചോദിക്കും കേട്ടോ, അന്ന് എനിക്ക് പറഞ്ഞു തരണം നിങ്ങളിതിൻ്റെ എന്താണ് അർത്ഥം എന്നുള്ളൊരു കാര്യം. പണ്ട് മലയാളം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ഘനഗട്ടി ഗംഭീരമുള്ള മലയാളം പദങ്ങൾ വെച്ചിട്ട് ടീച്ചേഴ്സ് പറയും, അർത്ഥം പറയൂ, എൻ്റെ പൊന്നോ. അതുപോലെയാണ് എനിക്ക് ഇന്ന് ഈ സംഭവം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനിമേ ഇതേ സമയം നോക്കുമ്പോഴേ 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ്എം വിത്ത് മീ ആർജെ അഹല്യ. അപ്പൊ ദേ അടുത്ത പാട്ടിനുള്ള സമയമാണ്, ഞാൻ ദേ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അപ്പൊ ദേ മറക്കണ്ട, വേഗം വേഗം മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്തോളൂ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ് യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അതെ, എന്റെ പേര് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെ, കുറച്ച് മിനിറ്റ്സ് കൂടിയാണ് ഇന്നത്തെ കോൾസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമുള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പോവാം. അല്ലാത്ത പക്ഷെ ഞാൻ മെസ്സേജുകളിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. 9 മണിക്ക് ഉള്ളിൽ ഞാൻ എന്തായാലും കോൾസ് വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിതേ അടുത്ത മെസ്സേജിലേക്ക് പോവാം. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ആരുടെ മെസ്സേജാണ് നോക്കാം നമുക്ക്. നമസ്കാരം അഹല്യ. നമസ്കാരം. അഹല്യ FM 90.4 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇത് ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പുളശ്ശേരിയാണ്. പലരും പറയും ജീവിതത്തിൽ ഭാഗ്യം വേണമെന്ന്. പക്ഷെ ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഭാഗ്യമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാതെ പോയ കഠിനാധ്വാനത്തിന് ഇടുന്ന ഒരു പേരാണ് എന്നാണ്. നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ, വിയർത്ത് ജോലി ചെയ്താൽ ഭാഗ്യം താനെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ മെസ്സേജ് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭാഗ്യത്തിനല്ല, എൻ്റെ അധ്വാനത്തിനാണ് കാത്തിരിക്കുന്നത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കണ്ണാടിയിലുള്ള നമ്മുടെ പ്രിയ ചങ്ങാതിക്കൂട്ടം ചേട്ടനായിട്ടുള്ള ബാലകൃഷ്ണൻ ചേട്ടൻ 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്കാരം അഹല്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിനോദേൻ്റെ മെസ്സേജാണ്. വിനോദേൻ്റെ മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ലാസ്റ്റ് കോളറിലേക്ക് ഞാൻ പോകാനായിട്ട് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ഇതാരാണ്?
4: ആത്വിക.
3: ആത്വിക കുട്ടി. ആത്വിക കുട്ടിക്ക് സുഖാണോ? ആ, ആത്വിക കുട്ടി എവിടെന്നാ വിളിക്കണേ? ആ, എലപ്പുള്ളി നിന്ന്. ഓക്കെ, ആത്വിക കുട്ടാ, ലക്കി നമ്പർ ഉണ്ടോ? അറിയോ? എന്താന്നറിയോ? ഇത് അറിയില്ലേ? പോട്ടെ, സാരില്ല കേട്ടോ. ആ ഓക്കെ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞോ? ഭക്ഷണം കഴിച്ചോ?
4: ഇല്ല.
3: അതെന്താ? കഴിക്കാൻ പോണുള്ളോ? എന്താന്ന് ഫുഡ്? എന്താ? ഇഡ്ലി. എത്ര ഇഡ്ലി കഴിക്കും? ഇന്ന് ഇന്ന് 3 ഇഡ്ലി കഴിക്കാൻ നോക്കണേ. ഓക്കെ. അപ്പൊ ആത്മിക കൂട്ടം പറഞ്ഞു, ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ? ഓക്കെ ജഗരെ, അപ്പൊ എന്തായാലും നല്ല ദിവസം ആവട്ടെ കേട്ടോ. മിടിക്ക് കുട്ടിയൊക്കെ കഴിച്ച് മിടിക്കായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് ആത്വിക കുട്ടിയായിരുന്നു കേട്ടോ. അവിടെ അവിടെ ലക്കി ആ സംഭവത്തിലേക്ക് ഒന്ന് എത്തിയിട്ടില്ല, എത്തേണ്ട പ്രായമാവുന്നല്ലേ ഉള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ കോൾസ് ഞാൻ പതിയെ ഒന്ന് വൈൻഡപ്പെയ്യാണ്. ഇനി നമുക്ക് മെസ്സേജുകളുടെ സമയമാണ്. അപ്പോൾ ഇതേ മെസ്സേജ് അയക്കാനായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം ആ മെസ്സേജുകളൊക്കെ ഇങ്ങ് പോകുന്നോട്ടെ, വേഗം വേഗം സെൻഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം അല്ലേ. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ സുരേഷ് കൃഷ്ണൻകുട്ടിക്കും നേർപ്പാതിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, ബാലകൃഷ്ണൻ കണ്ണാടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ആയിലിക്കുട്ടിക്കും സ്നേഹം, ശാന്തി കൃഷ്ണ. ശാന്തി ചേച്ചിക്കും ഒരുപാട് സ്നേഹം. മനോഹരമായൊരു ദിവസം കൂടി ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നമസ്കാരം ആയിലി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കണ്ണാടിയിലുള്ള ബാലകൃഷ്ണൻ ചേട്ടന് 1000 ജന്മദിനാശംസകൾ നേരുന്നു ഗുരുവായൂരപ്പൻ. ഓക്കെ, ഗുരുവായൂരപ്പൻ ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം ആൻഡ് ഐ ലി ചേച്ചി. ഗുഡ് മോർണിംഗ്, ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണശ്ശേരി. സുഖമല്ലേ ചേച്ചിക്ക്? യെസ്, വോയിസ് ഒക്കെ ശരിയായോ? ശരിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ശാന്തി ചേച്ചി പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ആർ ജെ ആയില്ല എന്ന് പറഞ്ഞത് സൂപ്പർ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ, ഞാൻ പറയാം. മാക്സിമം ഞാൻ ആർ ജെ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ, ഞാനും പറയണം വിചാരിച്ചതാണ് മുന്നേ. കുറേ പേര് ചേച്ചിയുടെ പേര് മറക്കും, ഞാൻ ശബ്ദം കേട്ട് മനസ്സിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുചിത്ര കുട്ടപ്പന്റെ മെസ്സേജാണ്. സുചിത്രയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാനാണ് കേട്ടോ. എന്റെ പേര് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആർ ജെ ആയില്ല എന്ന് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ആയിലി കുട്ടി. ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡോക്ടർ ഷംസുദ്ദീൻ നിലമ്പൂരിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പാലക്കാട് നിന്ന് വിളിക്കുന്ന 3 പൂക്കൾ, ബാലേട്ടൻ, കൃഷ്ണേട്ടൻ, മാധവേട്ടൻ എന്നിവർക്കും സത്യഭാമ, ഷീബ, ആലാമരം, ഷൈഫുദ്ദീൻ ചേട്ടൻ അവിടെയുള്ള ആർജെമാർക്കും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു. എന്റെ ലക്കി നമ്പർ 3 എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷീബ ചേച്ചിയുടെ മെസ്സേജാണ് കുമരകം നിന്നും. അപ്പൊ ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിരി കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ജെൻസി പ്രയോഗം കലക്കിയിട്ടോ? ഓക്കെ, താങ്ക് യു. എന്റെ ലക്കി കളർ മഞ്ഞ കളറാണ് മോളെ. ലക്കി നമ്പർ 5. ഇന്ന് 10th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയമിത്രം സുരേഷ് കൃഷ്ണൻകുട്ടിക്കും പ്രിയതമയ്ക്കും ഹൃദയം നിറഞ്ഞ 10,000 വിവാഹ വാർഷിക ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു കേട്ടോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബാലകൃഷ്ണൻ കണ്ണാടിക്കും ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യയിലെ എല്ലാ ആർജേസിനും അഹല്യ കേൾക്കുന്ന എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒപ്പം ആയിലിക്കുട്ടിക്കും ഒരു കിടിലൻ ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ കിടു സൂപ്പർ ആയിരുന്നു മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കഥ പോരട്ടെ, കഥ ഞാൻ പറയാം കേട്ടോ. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുമമ്പ്. അപ്പൊ ഇന്ദിര ചേച്ചിക്കും ഒരുപാട് സ്നേഹത്തോടെ മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് പോട്ടെ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എവിടെയാണ് എന്റെ മെസ്സേജ്? ഈ പിക്ചർ മെസ്സേജ് ഇടയിൽ വരുന്ന സമയത്ത് മെസ്സേജുകൾ മിസ്സായി പോകും കേട്ടോ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. ബന്ധങ്ങൾ നിലനിൽക്കുന്നത് തെറ്റുകളില്ലാത്തത് കൊണ്ടല്ല, തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. മായ്ച്ചു കളയാൻ പറ്റാത്ത തെറ്റുകളില്ല, മാപ്പ് കൊടുക്കാൻ കഴിയാത്ത കുറ്റങ്ങളില്ല. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹമുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദ് ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, സുപ്രഭാതം ശ്രീ കേരളൻ കുടുംബ. അഹല്യ എഫ് എം സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എന്റെ ആശംസകൾ. പരിപാടികൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ, തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആരുടെ മെസ്സേജാണ്? മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ. ഹായ് ആയില്യ, ഹലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാണുന്നത് പോലെയുള്ള ആളല്ല, അതായത് സൗമ്യനല്ലെന്ന് സാരം. നല്ല അഹങ്കാരവും ക്ഷിപ്രകോപവും നല്ല ഈഗോയും ഒക്കെയുള്ള, ആരെയും കൂസാത്ത, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുന്ന തന്നിഷ്ടക്കാരനാണ് ഞാൻ. ഈ കാര്യം എന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയൂ. ആഹാ, അല്ലാത്തവർക്ക് ഞാൻ ഈ കാണുന്ന മിസ്റ്റർ ക്ലീൻ ആണ്. അങ്ങനെയുള്ള എന്നെ 10 വർഷം സഹിച്ച പ്രീതമയ്ക്കിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കൃഷ്ണൻകുട്ടിയുടെ മെസ്സേജാണ്. അപ്പൊ സുരേഷ് ഏട്ടനും മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അതങ്ങനെയാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ണർ അടിപൊളിയാണെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയിലിക്കുട്ടിയെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ഭാഗ്യത്തിൽ വിശ്വാസമില്ല, നമുക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്നേഹത്തോടെ പ്രേമമ്മ. താങ്ക് യു പ്രേമമ്മ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, ഞാൻ മനോഹരൻ. ഇന്ന് എന്റെ സുഹൃത്ത് സുരേഷിന്റെ 10th വെഡിങ് ആനിവേഴ്സറിയാണ്. സുരേഷ് ആൻഡ് പ്രജീഷ ദമ്പതികൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കുന്നു. അവർക്ക് വിഷസ് അറിയിക്കണം. തീർച്ചയായിട്ടും ദേ ഞാൻ അറിയിക്കുന്നു കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ദേ വീണ്ടും ഞാൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്കാരം അഹല്യ, ആയില്യ മോളെ ടോപ്പിക് കേട്ടോ, വെള്ള വസ്ത്രം കൂടുതൽ ഇഷ്ടം, പിന്നെ ലക്കി നോക്കുകയാണെങ്കിൽ ആകാശ നീല ഇഷ്ടമാണ്. നാളെ 34-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആചാരി, തിരുവത്ര, ഉഷ, നന്ദിനി എന്നിവർക്ക് ഹാർദമായ വിവാഹ വാർഷിക ആശംസകൾ, ഒപ്പം ആയില്യയ്ക്കും ആശംസകൾ, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അപ്പം നഫീസ കുഞ്ഞിപ്പ പന്താവൂരിന് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് എത്തുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്യ, നമസ്കാരം. വിശ്വാസം അതല്ലേ എല്ലാം, അതേലോ. ചില ഡ്രസ്സുകൾ ഇട്ടിട്ട് പോയാൽ 8-ന് പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഭദ്രമായി പൂട്ടിക്കെട്ടി അലമാരയുടെ കോണിലാക്കിയിട്ടുണ്ട്. അബദ്ധങ്ങൾ തുടർച്ചയായാലോ എന്ന് ഭയപ്പെട്ടാണ് അതിനെ തൊടാത്തത്, കണ്ടോ. ഓക്കെ, പച്ച എന്റെ ലക്കി കളർ, 5 ലക്കി നമ്പർ, പിന്നെ നീട്ടിപ്പിടിച്ച എന്റെ പേര് അജിതാ ദേവി KB, ഇതുമൊക്കെ ലക്കാണെന്ന് ഞാൻ സ്വയം അങ്ങ് വിശ്വസിച്ചു. അയ്യോ, സ്വയം അങ്ങ് വിശ്വസിച്ച് പണ്ടാറ് മടങ്ങുകയാണ് കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. വട്ടാണല്ലോ എന്ന് മാത്രം ചോദിക്കല്ല കേട്ടോ. ഞാൻ ചോദിക്കില്ല, എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബാലകൃഷ്ണനെ, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുരേഷ് കൃഷ്ണൻകുട്ടിക്കും നേർപ്പാതിക്കും 1,000 ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. അജിത ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ, അജിത ചേച്ചി മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും തേ അജിത ചേച്ചിക്ക് വേണ്ടി വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തേ ഇനി കുറച്ച് മെസ്സേജുകൾ കൂടി എനിക്ക് വായിക്കാനായിട്ട് ബാക്കിയുണ്ട്. ആ മെസ്സേജുകളിലേക്ക് ഞാൻ ദേ പോവാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത മെസ്സേജും കൂടി എന്തായാലും വായിക്കാം എന്ന് വിചാരിക്കുന്നു. ടൈപ്പ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം ഒന്ന് സെൻഡ് ചെയ്തോളൂ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയില്യ ഗുഡ് മോർണിംഗ്. ശാന്തി പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് RJ ആയില്യ എന്ന് പറയുന്നത് നല്ലതാണ്. ഓഹോ, പറയാം, ജൻസി വാക്കുകളുടെ പ്രയോഗം കൊള്ളാം. താങ്ക് യു. ബാലകൃഷ്ണൻ ഏട്ടനും സുരേഷ് സൗമ്യ ദമ്പതികൾക്കും ആശംസകൾ നേരുന്നു. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഷക്കീല ചേച്ചി, ഷക്കീല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്യ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബാലകൃഷ്ണൻ ചേട്ടൻ കണ്ണാടിക്കും പിന്നെ സുരേഷ് കൃഷ്ണൻകുട്ടിക്കും നേർപ്പാതയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ, ഷെഫിൻ ഈരാറ്റുപേട്ട. ഷെഫിന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഞാൻ ഇന്ദുജ മായന്നൂർ, എനിക്കൊരു ഹായ് തരുമോ? ഓ, പിന്നെന്താ, തരാലോ. ഹലോ ഹലോ ഹലോ, ഹായ് ചേച്ചി, സുഖല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുന്നോ? എന്തായാലും മനോഹരമായിട്ടൊരു ദിവസം കൂടി ആവട്ടെ ഇന്ദുജ ചേച്ചിക്കുന്ന വിഷയമെന്ന് കേട്ടോ. അങ്ങനത്തെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ശുഭദിനം ആയില്യ, ശുഭദിനം. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പാട്ടുകളും പൊടി, പാട്ടുകളും പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് RJ ആയില്യ എന്ന് പറയുന്നത് നല്ലതാണ്, ഹീര എപ്പോഴും പറയുന്നുണ്ട്, അപ്പൊ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. ഓക്കേ, ഞാൻ പറയാം പറയാം, എന്തായാലും പറയാം. ജൻസി വാക്കുകൾ പറഞ്ഞത് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ, താങ്ക് യു ചേച്ചി, കവിത ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പൊ കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് ഓടിപ്പോട്ടെ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, പ്രിയാഹല്യയ്ക്ക് നല്ലൊരു വന്ദനം ആദ്യം നൽകുന്നു. താങ്ക് യു. ഞങ്ങളുടെ പ്രിയ ചങ്സും റേഡിയോ സുഹൃത്തുമായ നിലമ്പൂരിലുള്ള ഡോക്ടർ ഷംസുദ്ദീൻ സാറിന്റെ ജന്മദിനമാണിന്ന്. ഷംസുദ്ദീൻ സാറിന് എല്ലാവിധ ആയുരോഗ്യ സൗഖ്യങ്ങളും, നന്മയും, പ്രാർത്ഥനയും, ആശംസയും ഞങ്ങളുടെ പേരിലും, പ്രിയപ്പെട്ട റേഡിയോ അഹല്യയുടെ പേരിലും, ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക് സുഹൃത്തുക്കളുടെ പേരിലും നല്ലൊരു ആശംസകൾ നേരുന്നു. കൂടാതെ ഇന്നത്തെ തുടക്കം മുതലുള്ള ഗാനങ്ങളെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയ റേഡിയോ സുഹൃത്തായ ഡോക്ടർ ഷംസുദ്ദീൻ സാറിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അങ്ങ് ഫോർട്ട് കൊച്ചി കുടുംബത്തിൽ നിന്നും ജയങ്കർ സലിത ശ്രീനന്ദ. ഓക്കെ, അപ്പൊ ജയങ്കർ സലിത ശ്രീനന്ദ ഫാമിലിക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് ഇതേ ഞാൻ ഓടിപ്പോവാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുരേഷ് കൃഷ്ണൻകുട്ടിക്കും സൗമ്യയ്ക്കും ആശംസകൾ, ജയരാജ് വാപ്പാല. ഓക്കെ, ജയരാജന്റെ മനോഹരമായൊരു ദിവസം വൺസ് അഗെയിൻ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മെസ്സേജുകളുടെ ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിരിക്കുന്നു. ഓക്കെ, ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഇനി എന്താ ബാക്കിയുള്ളേ? കഥയാണ് ബാക്കിയുള്ളതല്ലേ. യെസ്, ഞാൻ ആ ഒരു കഥ പറഞ്ഞു തന്നിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ഇന്ന് കുട്ടിക്കഥ പറയാം, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഒരു കഥ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ആ കഥയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് അതേ മനോഹരമായ പാട്ടുകൾ എത്തുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ RJ ആയില്യ.

0: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ഇനി പേര് പറയാതെ ഒരു രക്ഷയില്ല ഗൈസ്, ഞാൻ കേട്ടയ്ക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ മെസ്സേജിന് ശേഷം ഞാൻ വേഗം കഥയിലേക്കൊക്കെ പോവാം. ഹായ് ആയിലെ കുട്ടി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. എനിക്കിഷ്ടമുള്ള കളർ മഞ്ഞയാണ്. ബാക്കി നമ്പർ ഒന്നുമില്ല കേട്ടോ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സുരേഷ് കൃഷ്ണൻ കുട്ടിയേട്ടനും പിന്നെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ബാലകൃഷ്ണൻ ചേട്ടനും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും, കുമരകത്തുള്ള ശീപചേച്ചിക്കും, ഫാമിലിക്കും, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ എന്നിവർക്കും ആയിലെ കുട്ടിക്കും ഒരു കിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു. ശിബാ ദിനേശ് ആലാമരം, പാട്ടെല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശീപചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ ഇന്ന് വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചു അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ കഥ കൂടി ഒന്ന് പറയട്ടെ. യെസ്, അപ്പൊ ഇന്നത്തെ കുട്ടിക്കഥയാണേ. ഒരു മെന്റാലിറ്റിയുടെയാണ്. ഞാൻ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, നോർമലി നമ്മൾ ആ രീതിയിലൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും അല്ലെ. അങ്ങനെ തന്നെയാണ് ഈ എലിഫന്റ് റോപ്പ് തിയറി. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും, നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. ഈ എലിഫന്റ് റോപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വലിയ ആനയെ ചെറിയൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുക. ഈ ഭീമനാനയ്ക്ക് ഒന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ആ ഒരു കയർ പൊട്ടിക്കാം അല്ലെ. പക്ഷേ അത് ചെയ്യാറുണ്ടാവും, അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? വേറൊരു റീസണും അല്ല. ഇത് കുട്ടിയായിരുന്ന സമയത്ത് ഇതേ കയർ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ആനയെ കിട്ടിയിട്ടുണ്ടാവുക. അന്ന് ഈ കയർ പൊട്ടിക്കാനായിട്ട് ആനക്കുട്ടിക്ക് ശക്തി ഉണ്ടാവോ? ഇല്ല, കുഞ്ഞാണല്ലേ, ചെറിയ ആനക്കുട്ടിയാ. അപ്പൊ അതിന് ആ ഒരു ശക്തി ഉണ്ടാവില്ല. പലവട്ടം അത് ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ എല്ലാ വട്ടവും എന്തായിരിക്കും? പരാജയപ്പെട്ടിരിക്കാം. അപ്പോൾ ആ സമയത്ത് ആനക്കുട്ടി എന്താ മനസ്സിൽ വിചാരിക്കുക? ഒറ്റ കാര്യം ആനക്കുട്ടിയെ സമയത്ത് വിശ്വസിക്കുള്ളൂ, ഈ കയർ പൊട്ടിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല ആ കാര്യം. പക്ഷെ ഇപ്പോഴാണെങ്കിലോ, ഈ കറന്റ്ലി ആണെങ്കിൽ വലിയൊരു ആനയാണ്, ഇപ്പോൾ അതിന് വളരെ വലിയ ശക്തിയുണ്ട്. പക്ഷേ മനസ്സുണ്ടല്ലോ, മനസ്സ് ഇപ്പോഴും ആ പഴയ കുട്ടിയാനയുടേതാണ്. കയറ് പൊട്ടിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസമാണ് അല്ലെ. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കഥ നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളും ഇതുപോലെ തന്നെയാണല്ലേ. പഴയ പരാജയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, ഭയം, ഇവയാണ് നമ്മുടെ കാലിലെ കയറുകളായിട്ട് മാറുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളെ ശരിക്കും ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നത് എവിടെയാ? നിങ്ങളുടെ കഴിവുകേടല്ല, പകരം എവിടെയായിരിക്കും? നിങ്ങളുടെ വിശ്വാസങ്ങളിലാണ്. ആ ചെറിയ കയറുണ്ടല്ലോ, ചെറിയൊരു കയർ എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മിഥ്യയാണെന്നുള്ളതാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അത് പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴും ഒരു നിമിഷത്തെ തീരുമാനം, അല്പം അച്ചടക്കം, ഡിസിപ്ലിൻ എന്നൊക്കെ പറയില്ലേ, ആ കാര്യം മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഈ പരാജയ ഭീതിയെ മറികടക്കാനായിട്ട് തുടർച്ചയായിട്ടുള്ള പരിശ്രമം ാണ് നമുക്ക് ആവശ്യം. കൺസിസ്റ്റൻസി എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അനിവാര്യമാണെന്നുള്ളതാണ്. ഈ വിലങ്ങുകൾ പൊട്ടിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു തുടങ്ങാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. നമ്മുടെ മനസ്സാണ് ഗായ്സ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. നമ്മുടെ തോന്നലുകൾ, വിചാരങ്ങൾ, ഒരിക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് പിന്നീട് ഞാൻ പരാജയത്തിന്, ആ പരാജയങ്ങൾ മാത്രമായിരിക്കും എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറും നിങ്ങളുടെ മിഥ്യയായിട്ടുള്ളൊരു വിശ്വാസം മാത്രമാണ്. നിങ്ങൾക്ക് നല്ല ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ വീണ്ടും സക്സസ് നിങ്ങൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ അതേ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പതിയെ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അപ്പൊ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയില്ലയാണ്. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് കേട്ടുപിട്ടാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ, ടിൽ ദൻ ഇറ്റ്സ് മീ RJ ആയില്ല സൈനിങ് ഓഫ്. ഇവിടെ നിന്ന് മാത്രമേ ഞാൻ സൈൻ ഓഫ് പറയുന്നുള്ളൂ. എനിക്ക് നിങ്ങളോട് കുറച്ച് നിയമവശങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട്. കൃത്യം 9:30 ആവുന്ന സമയത്ത് ലോ പോയിന്റുമായിട്ട് നിയമവും നിയമവശവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ RJ ആയില്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ലോ പോയിന്റ്, നോ യുവർ റൈറ്റ്സ്.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നിയമവും നിയമവശവും എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പോ ജോലി

അത് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ജോലി വേണം, അതിന്റെ സാലറി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പൊതുവെ എല്ലാവരുടെയും ലൈഫ് ഒന്ന് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടാവാം, പോകുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെ ജോലി ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങളോട് നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് വരണ്ട, നിങ്ങളുടെ ജോലി ദേ ഇവിടെ തീരുന്നു എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം? ഈ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണല്ലേ. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന സമയത്ത് തൊഴിലുടമ പാലിക്കേണ്ട ചില നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. എന്നാൽ ഒരു കാര്യം ദേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ പ്രൈവറ്റ് എംപ്ലോയീസിനും ഒരേ നിയമം ഒരേ രീതിയിൽ ബാധകമല്ല. വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ പ്രൈവറ്റ് എംപ്ലോയീസിനും ഒരുപോലെ ആയിരിക്കില്ല നിയമങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ജീവനക്കാരന്റെ കാറ്റഗറി, സ്ഥാപനത്തിന്റെ സ്വഭാവം, അങ്ങനെ ബാധകമായിട്ടുള്ള കുറേ ലേബർ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനത്തെ റൂൾസ് എന്നിവ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ഒരു കാര്യം നോട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോ 2025 നവംബർ 21 മുതൽ ഇന്ത്യയിൽ 4 ലേബർ കോഡ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഴയ തൊഴിൽ നിയമങ്ങളുടെ പേരുകൾ മാത്രം നോക്കാതെ ഇനി എന്ത് വേണം, നിലവിലുള്ള നിയമ സംവിധാനവും നമ്മൾ എന്ത് വേണം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം നോട്ടീസ് പീരീഡിനെ കുറിച്ച് സംസാരിക്കാം. പല പ്രൈവറ്റ് കമ്പനീസിലും അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടില് 1 മന്ത്, 2 മന്ത്, 3 മന്ത് എന്നിങ്ങനെ നോട്ടീസ് പീരീഡ് രേഖപ്പെടുത്തിയത് കാണാറുണ്ട്. ഇത് എല്ലാ ജീവനക്കാർക്കും ബാധകമായ ഒരൊറ്റ നിയമപരമായ നോട്ടീസ് പീരീഡ് ആണെന്ന് കരുതരുത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം എന്താ, ഇപ്പൊ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിലുള്ള വ്യവസ്ഥകളും ബാധകമായ തൊഴിൽ നിയമങ്ങളും നോക്കിയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, നോട്ടീസ് പീരീഡ് നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ നോട്ടീസ് നൽകുന്നതിന് പകരം നോട്ടീസ് പേ നൽകേണ്ടി വരാറുണ്ട്. അടുത്തത് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ. ഈ ഒരു കാര്യം നമ്മൾ തൊഴിലിൽ കേൾക്കുന്നതാണല്ലേ. ഒരു ജീവനക്കാരനെ മിസ്കണ്ടക്ട് ആരോപിച്ച് പിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ ബാധകമായ നിയമങ്ങളും സർവീസ് റൂൾസും അനുസരിച്ച് ജീവനക്കാരന് ആരോപണങ്ങളെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകേണ്ടി വരാറുണ്ട്, നൽകേണ്ടി വരും എന്നതാണ്. ഇതിനെയാണ് സാധാരണയായിട്ട് എന്ത് പറയാറ്, ഡൊമസ്റ്റിക് എൻക്വയറി അല്ലെങ്കിൽ ഡിസിപ്ലിനറി എൻക്വയറി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അതായത് എല്ലാ ടെർമിനേഷനും ഒരേ പ്രൊസീജിയർ നിർബന്ധമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഉള്ളടക്കം കേട്ടോ. പക്ഷെ ഇണ്ടല്ലോ, ഈ മിസ്കണ്ടക്റ്റിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ ഡിസിപ്ലിനറി ഡിസ്മിസൽ ആണെങ്കിൽ, അതായത് അങ്ങനെയാണെങ്കിൽ ഫെയർ പ്രൊസീജിയർ, നാച്ചുറൽ ജസ്റ്റിസ്, എൻക്വയറി, ഇത്തരം തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് വരാറുണ്ട്. ഇനി ഒരു സ്ഥാപനത്തിൽ സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് തുടങ്ങിയ കാരണങ്ങളാണ് അത്തരം കാര്യങ്ങളാൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് കുറയ്ക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലേ. അത്തരം കാര്യങ്ങളിൽ ബാധകമായിട്ടുള്ള നിയമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020 പ്രകാരം ബാധകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ റീട്രെഞ്ച്മെന്റ് വർക്ക്സിന് സാധാരണയായിട്ട് ഓരോ കംപ്ലീറ്റഡ് ഇയർ ഓഫ് കണ്ടിന്യൂസ് സർവീസിനും 15 days ഓഫ് ആവറേജ് പേ എന്ന നിരക്കിൽ റീട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ലഭിക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇത് എല്ലാ എംപ്ലോയീസിനും എല്ലാ ടെർമിനേഷനും ഓട്ടോമാറ്റിക് ആയിട്ട് ബാധകമാണോ? അല്ല, ഓട്ടോമാറ്റിക് ആയിട്ടാണ് ബാധകമല്ല. അപ്പോൾ ജീവനക്കാരന്റെ കാറ്റഗറിയും നിയമത്തിന്റെ ആപ്ലിക്കബിലിറ്റിയും പരിശോധിച്ചിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ടാവാം. അപ്പോൾ അതിനാൽ ജോലി നഷ്ടപ്പെട്ടാൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, സാലറി സ്ലിപ്പ്, ഇമെയിൽസ്, ടെർമിനേഷൻ ലെറ്റർ, പെർഫോമൻസ് റെക്കോർഡ്സ് തുടങ്ങിയ രേഖകൾ എന്തുവേണം നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ശരിക്കും ഈ നിയമപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ എവിഡൻസ് ആണ്, ഈ രേഖകളാണ് ഏറ്റവും വലിയ ശക്തി എന്നതാണ്. ലാ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഹലി എഫ് എം 90.4 ഇനി ഒരു ഇടവേളയാണ്. ആ ഷോർട്ട് ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിങ് അഹലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: your rights.
1: Yes, La Point തുടരുന്നു കൂടേണ്ട ഇറ്റ്സ് മീ ആർജി അഹില്യ. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഇനി ജീവനക്കാരുടെ സാമ്പത്തിക അവകാശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് സാലറി മാത്രമല്ല അല്ലേ, ഗ്രാറ്റി, ഗ്രാറ്റിറ്റി, പ്രൊവിഡൻറ് ഫണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് തുടങ്ങിയ നിരവധി സ്റ്റാറ്റുറ്ററി ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാറ്റിറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ 2025 നവംബർ 21 മുതൽ നിലവിലെ നിയമ സംവിധാനത്തിൽ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച പ്രധാന വ്യവസ്ഥകൾ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു ജീവനക്കാരൻ 5 ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് പൂർത്തിയാക്കിയാൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹത ലഭിക്കും. എന്നാൽ ഡെത്ത് അല്ലെങ്കിൽ ഡിസബിലിമെന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെന്റ് തുടങ്ങിയ ചില സാഹചര്യങ്ങൾ എന്തായിരിക്കും, ഈ 5 ഇയർ റിക്വയർമെന്റിന് എക്സ്പെക്ടേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ബാധകമായ നിയമപ്രകാരം അവസാനമായി ലഭിച്ച വേജസിന്റെ ഒരു അടിസ്ഥാനമാക്കിയിട്ടാണ്. അതിനാൽ തന്നെ 5 വർഷം പൂർത്തിയാക്കിയാൽ മാത്രം എല്ലാ സാഹചര്യങ്ങളിലും ഈ ഗ്രാറ്റുവിറ്റി കിട്ടും എന്ന് മാത്രം നമ്മൾ ഓർത്തു വെക്കാതെ എന്ത് വേണം, എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി EPF നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, PF എന്ന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയൂലേ. ഇപ്പോ സാധാരണയായിട്ട് 20 അല്ലെങ്കിൽ അതിലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഈ EPF നിയമങ്ങൾ ബാധകമാണ്. എംപ്ലോയി കോൺട്രിബ്യൂഷൻ സാധാരണയായിട്ട് എന്ത് ചെയ്യും, ബേസിക് വേജസ് നമ്മുടെ ബേസിക് സാലറിനെ ഡിപ്പെൻഡ് ആണ്. അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസ് തുടങ്ങിയ സ്റ്റാറ്റുറ്ററി കോമ്പൗണ്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ കണക്കാക്കപ്പെടുന്നുണ്ടാവാം. ഇനി പല സാഹചര്യങ്ങളിലും ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് ഒരു 12% കോൺട്രിബ്യൂഷൻ ഉണ്ടാകുകയും എംപ്ലോയറും ബാധകമായ നിരക്കിൽ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യുന്നുള്ളതാണ്. എന്നാൽ ഇനി ഒരു 15,000 രൂപ വേജസ് സെല്ലിംഗ് ഉൾപ്പെടെയുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ്, എക്സ്ക്ലൂഡഡ് എംപ്ലോയീസ് റൂൾസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ EPF കവറേജിനെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവനക്കാരുടെയും സാലറിയിൽ നിന്ന് നിർബന്ധമായിട്ട് നമുക്ക് 12% PF പിടിക്കുമെന്ന് പൊതുവായി പറയുന്നത് ശരിയാണോ ശരിയല്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി ഈ എംപ്ലോയർ സ്റ്റാറ്റുറ്ററി PF കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് നിയമ ലംഘനം കൂടിയാണ്. ബാധകമായ സാഹചര്യങ്ങളിലാണെങ്കിൽ ഈ ഒരു എംപ്ലോയർ എംപ്ലോയർക്കെതിരെ നിയമ നടപടികളും പെനാൽറ്റീസും ഉണ്ടാവുന്നുള്ളതാണ്. ഇനി നമുക്ക് സ്ത്രീ ജീവനക്കാരെ കുറിച്ച്, അതായത് പ്രധാനമായിട്ട് മെറ്റേണിറ്റി ലീവ്സ് ഉണ്ടല്ലോ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. അപ്പോ ഇനി സ്ത്രീ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട അവകാശമായ മെറ്റേണിറ്റി ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇത് ബാധകമായ കുറെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ക്വാളിഫൈ കണ്ടീഷൻസ് പാലിക്കുന്ന സ്ത്രീ ജീവനക്കാർക്ക് നിയമപ്രകാരം മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ലഭിക്കുന്നുള്ളതാണ്. എലിജിബിൾ വുമൻ എംപ്ലോയിക്ക് സാധാരണയായിട്ട് 26 വീക്സ് വരെ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ലഭിക്കാവുന്നതാണ്. അതിൽ പ്രസവത്തിന് മുൻപും ശേഷവും എത്ര ആഴ്ച ഉപയോഗിക്കാം എന്നതിലും നിയമപരമായിട്ടുള്ള നിബന്ധനകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ 2-ാമത്തെ കുട്ടിക്ക് ശേഷം ബെനിഫിറ്റ് ഡ്യൂറേഷൻ കുറയാറുണ്ട്. അഡോപ്ഷൻ അല്ലെങ്കിൽ കമ്മീഷനിങ് മദർ തുടങ്ങിയ സാഹചര്യങ്ങൾക്കും പ്രത്യേക പ്രൊവിഷൻസ് ആണ് പറയുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി ലീവ് എന്നത് കമ്പനി നൽകുന്ന ഒരു സ്പെഷ്യൽ ഫേവറൊന്നും അല്ല കേട്ടോ. നിയമത്തിൽ നിർവചിച്ചിരിക്കുന്ന എലിജിബിലിറ്റി കണ്ടീഷൻസ് പാലിക്കുന്ന ജീവനക്കാരുടെ സ്റ്റാറ്റുറ്ററി റൈറ്റ് ആണ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർഷി. ആ ഇല്ല, അങ്ങനെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൊഴിലിടത്തിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ് പോഷ് ആക്ട്, സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതവും മാന്യവുമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം കേട്ടോ. ഇപ്പൊ 10 അല്ലെങ്കിൽ അതിലധികം വർക്കേഴ്സ് ഉള്ള വർക്ക് പ്ലേസിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കേണ്ട ഒരു വ്യവസ്ഥ ഈ നിയമം പറയുന്നുണ്ട്. ഈ കമ്മിറ്റിയുടെ ഈ പ്രസിഡൈസിംഗ് ഓഫീസർ ഒരു സീനിയർ വുമൺ എംപ്ലോയി ആയിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. കൂടാതെ നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് അംഗങ്ങളും ഒരു എക്സ്റ്റേണൽ മെമ്പറും ഉണ്ടായിരിക്കണം. ഈ ലൈംഗിക അതിക്രമം എന്നത് ഓഫീസിനുള്ളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ലേ. ഒഫീഷ്യൽ ട്രിപ്സ്, വർക്ക് റിലീവൻസ്, വർക്ക് പ്ലേസ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇമെയിൽസ്, മെസ്സേജസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ററാക്ഷൻസ് തുടങ്ങിയ സാഹചര്യങ്ങളിലും സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാവാറുണ്ട്. അപ്പോ അനാവശ്യമായ സെക്ഷൽ റിമാർക്സ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് മെസ്സേജസ്, അൺവാണ്ടഡ് ഫിസിക്കൽ കോൺടാക്ട്, സെക്ഷലി കളേർഡ് റിമാർക്സ്, സെക്ഷൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ സംസാരങ്ങളായിക്കോട്ടെ, എനിത്തിങ് ഇങ്ങനെയുള്ള എന്തൊരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അതെന്താണ് ഈ പോഷ് നിയമപ്രകാരം നമുക്ക് പരാതിപ്പെടാൻ സാധിക്കും. ഇനി പരാതി നൽകുന്നത് എങ്ങനെയായിരിക്കും? സാധാരണ ഈ സംഭവം നടന്ന തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ഇന്റേണൽ കമ്മിറ്റിക്ക് ഒരു റിട്ടേൺ കംപ്ലൈന്റ് നൽകാം. ഇനി പ്രത്യേക സാഹചര്യത്തിൽ നിയമത്തിൽ അനുവദിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം ഈ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് കഴിയും. അപ്പോൾ പരാതി ലഭിച്ചതിന് ശേഷവും നിയമപ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ച് എൻക്വയറി നമുക്ക് നടക്കണം. ഇനി ഈ ഒരു എൻക്വയറി സാധാരണയായിട്ട് 90 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുമാണ്. അതിനുശേഷം ഫൈനിങ് റിപ്പോർട്ട്സ് നൽകുന്നതിന് നിയമപരമായ ടൈം ലൈൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കുറ്റം തെളിയുന്ന സാഹചര്യത്തിൽ ബാധകമായ സർവീസ് റൂളിനും നിയമത്തിനും അനുസരിച്ച് ഈ ഡിസിപ്ലിനറി ആക്ഷൻ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ജോലിസ്ഥലത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് എംപ്ലോയറിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ പരാതി നൽകുന്ന വ്യക്തിയുടെ ആരോപണം നേരിടുന്ന വ്യക്തിയുടെ റൈറ്റ്സും കോൺഫിഡൻഷ്യലിറ്റി, ഫെയർ പ്രൊസീജിയർ എന്നിവയും നിയമം വ്യക്തമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അതിനാൽ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് അനുഭവപ്പെട്ടാൽ മിണ്ടാതിരിക്കാതെ നമുക്ക് ലഭിക്കുന്ന ഈ നിയമസഹായങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലൈന്റ് എന്ത് ചെയ്യുക കൊടുക്കാന്നുള്ളതാണ് കേട്ടോ.

your rights. വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ലേബർ റൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നമ്മൾ ലോ പോയിന്റിൽ അടുത്ത കാര്യം പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ജോലി ചെയ്തിട്ടും സാലറി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ റെസിഗ്നേഷൻ നൽകിയ ശേഷം ലഭിക്കേണ്ട ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് എന്നല്ലേ നമ്മൾ പറയാം. യെസ്, ആ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് അനാവശ്യമായിട്ട് വൈകിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ചെയ്യേണ്ടത് രേഖാമൂലം ആവശ്യപ്പെടുക എന്നത് തന്നെയാണ് കേട്ടോ. എച്ച് ആറിനും എംപ്ലോയറിനും ഒഫീഷ്യൽ ഇമെയിൽ അയച്ച് അൺപെയ്ഡ് സാലറി അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെന്റ് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി മറ്റ് പേയബിൾ എമൗണ്ട്സ് എന്നിവയുടെ വിശദാംശങ്ങൾ ചോദിക്കാം. ആവശ്യമെങ്കിൽ ലീഗൽ നോട്ടീസ് നൽകാനായിട്ട് നമുക്ക് ഇതിൽ സാധിക്കുന്നുള്ളതാണ്. ഇനി സാലറി പേയ്മെന്റ് സംബന്ധിച്ച് നിയമപരമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ 2025 നവംബർ 21 മുതൽ നിലവിലുള്ള ഒരു കോഡ് ഓൺ വേജ് 2019 വ്യവസ്ഥകൾ ബാധകമായ സാഹചര്യങ്ങളിൽ റിമൂവൽ അല്ലെങ്കിൽ ഡിസ്മിസൽ റിട്ടച്ച്മെന്റ് അല്ലെങ്കിൽ റെസിഗ്നേഷൻ സംഭവിക്കുന്ന സമയത്ത് പേയബിൾ വേജസ് 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നൽകേണ്ട വ്യവസ്ഥ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ തരത്തിലും ഈ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട്സും ഈ 2 ദിവസത്തെ വേജ് പേയ്മെന്റ് റൂളിൽ വരണമെന്നില്ല, അത് നിർബന്ധമില്ല. അതുകൊണ്ട് സാലറി ഡ്യൂസ്, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ് തുടങ്ങിയ ഓരോ ഘടകത്തിനും നിയമപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഇനി ശമ്പളം ലഭിക്കാതെ വന്നാൽ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാധകമായിട്ടുള്ള സാഹചര്യത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ലേബർ അതോറിറ്റിയെ നമുക്ക് സമീപിക്കാം. ഇനി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കാറ്റഗറിയും ഡിസ്പ്യൂട്ടിന്റെയും സ്വഭാവം അനുസരിച്ച് ഏത് അതോറിറ്റിക്കാണ് പരാതി നൽകേണ്ടത് എന്നത് മാറാനും ചാൻസ് ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സെയിം അല്ല. അത് തന്നെയാണ് ലേബർ നിയമത്തിൽ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ പൊസിഷൻ, കമ്പനി റൂൾസ്, ഇതിനൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ പല ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിലും ആദ്യം കൺസിലിയേഷൻ എന്ന നടപടിയിലൂടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി കൺസിലിയേഷൻ പരാജയപ്പെട്ടാൽ ഡിസ്പ്യൂട്ടിന് നേച്ചർ അനുസരിച്ച് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ അല്ലെങ്കിൽ മറ്റ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ സാലറി ഡിസ്പ്യൂട്ടും നേരിട്ട് ലേബർ കോർട്ടിലേക്ക് പോകും എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് കേട്ടോ. അതിനാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്ത് വേണം? ഒന്ന്, നിങ്ങൾ രേഖകൾ സൂക്ഷിക്കണം. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അറ്റൻഡൻസ് റെക്കോർഡ്സ്, ഇമെയിൽസ്, വാട്സ്ആപ്പ് മെസ്സേജസ്, ടെർമിനേഷൻ ലെറ്റർ എന്നിവയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, എംപ്ലോയറിന് റിട്ടേൺ കംപ്ലയിന്റ് നൽകാന്നുള്ളതാണ്. 3, ആവശ്യമായാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമപരമായ അതോറിറ്റിയെ നമുക്ക് സമീപിക്കാം. 4, ആവശ്യമായ സാഹചര്യത്തിൽ ഒരു ലേബർ ലോ പ്രൊഫഷണലിന്റെ സഹായം നമുക്ക് തേടാം. അപ്പോ ഡിയർ ലിസണേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുക അല്ലെങ്കിൽ നിയമപരമായ ബെനിഫിറ്റ്സ് ലഭിക്കുക, സുരക്ഷിതമായ വർക്ക് പ്ലേസ് ലഭിക്കുക, നിയമവിരുദ്ധമായ നടപടികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുക, ഇവയെല്ലാം പല സാഹചര്യങ്ങളിലും നിയമം സംരക്ഷിക്കുന്ന അവകാശങ്ങളാണെന്നുള്ളതാണ് കേട്ടോ. ഓ, തൊഴിലുടമയുടെ ഔദ്ധാര്യമല്ല നിങ്ങളുടെ അവകാശങ്ങൾ. പക്ഷെ അതേസമയം എന്താ, ഓരോ എംപ്ലോയ്മെന്റ് സിറ്റുവേഷനും ഒരേ നിയമം ബാധകമല്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടായാൽ നിയമം അറിയുക, രേഖകൾ സൂക്ഷിക്കുക, ശരിയായ അധികാരിയെ സമീപിക്കുക, നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക, അവകാശങ്ങൾ ഉത്തരവാദിത്തത്തോടെ ആവശ്യപ്പെടുക എന്നതാണ്. അങ്ങനെ ലോ പോയിന്റിൽ ഇന്ന് കുറച്ച് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസിനെ കുറിച്ചാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ഐലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ. Shaka like a baby, shaka like a baby.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட
1: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962
2: பரிசுத்தியுடையும் பாரம்பரியத்தின்டையும் பொன்னின் திலக்கம் பாலதண்டபாணி ஜுவல்லர்ஸ் BIS 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடையும் தமிழ்நாடு ஹால்மார்க் வெள்ளி ஆபரணங்களுடையும் விபுலமாய சேகரவும் பணிக்கூலியில் இளவும் பாலதண்டபாணி ஜுவல்லர்ஸ் கொழிஞ்சாம்பாற பாலக்காடு
3: ஐ எந்தா இது கொள்ளாலோ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
5: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 12 മണിയായിരിക്കാണ്. 12 മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കാനുള്ള സമയമാണ് അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ 12 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും കൂടെയുള്ള സമയമാണ്. അപ്പൊ എന്ത് ചെയ്യണം, വേഗം വേഗം വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജസ് അയക്കണം. നമ്പർ ഞാൻ പറഞ്ഞുതരാം, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ആൻഡ് മെസ്സേജസ് അയക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ സിനിമയുടെ പേരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് പാട്ട് മാറിപ്പോവില്ല. ചിലപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ നിങ്ങളിങ്ങനെ തിരക്ക് പിടിച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോവാം, പാട്ട് തന്നെ മാറിപ്പോവാം. അപ്പം അതുകൊണ്ട് സിനിമ ഏതാണെന്നും കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ട് വെച്ചുതരാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും കുറെ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലെ. റാൻഡം ആയിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാൻ ചിലപ്പോൾ തോന്നാം. അപ്പൊ എന്തായാലും അങ്ങനെ തോന്നുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം നമ്മൾ കംപ്ലീറ്റ്ലി ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നത്. സോ ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാം കിട്ടുന്ന ഒരു സമയമാണല്ലേ. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പാട്ട് കിട്ടും, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫുഡ് കിട്ടും, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്തും നമ്മളുടെ വിരൽ തുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. പക്ഷെ റേഡിയോയിലൂടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ റേഡിയോ കേട്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ടിട്ട് ഇങ്ങനെ സിറ്റ് ബാക്ക് ചെയ്യുക, റിലാക്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വേറെ തന്നെ ഒരു ഫീലാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്, വീക്കെൻഡിന് വേണ്ടി നിങ്ങൾ റെഡിയാണ്, അല്ലെങ്കിൽ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു സമയമൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് റാൻഡമായിട്ട് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമ. സാധാരണ നമ്മൾ ഈ ശനിയാഴ്ചകളും അതുപോലെ ഞായറാഴ്ചകളൊക്കെ വരുമ്പോഴേ നമുക്ക് സ്കൂളും കോളേജും ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ കാണും, നമ്മൾ TVയിൽ കാണും അല്ലേ. സ്പെഷ്യലി ഉച്ച സമയത്തൊക്കെ നല്ല ഭക്ഷണമൊക്കെ, നല്ല ചോറും നല്ല മോരുകറിയും പിന്നെ ചെറിയൊരു അച്ചാറും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ട് കയ്യിലെങ്കിൽ അതിന്റെ കൂടെ നല്ലൊരു മലയാള സിനിമയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുക ആ കോംബോ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മൾ കാണുന്ന പല സിനിമകളുടെ കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു പേരാണ് മനസ്സിനക്കരെ എന്ന് പറയുന്ന ഒരു സിനിമ. ഇച്ചിരി വിഷമമൊക്കെ ആവും നമുക്ക് സിനിമ കാണുമ്പോഴെങ്കിലും, പക്ഷെ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ അല്ലേ, ജയറാമും അതുപോലെ തന്നെ ഇന്നസെന്റിന്റെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഗംഭീര കോമ്പിനേഷനിൽ വർക്ക്ഔട്ടായിട്ടുള്ള ഒരു പാട്ടാണ് ചെണ്ടയ്ക്കൊരു കോലുണ്ടട മണ്ടയ്ക്കൊരു കൊട്ടുണ്ടട എന്ന് പറയുന്ന പാട്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ടാണ് റാൻഡമായിട്ട് എനിക്ക് ഒരു സാറ്റർഡേ ഒരു ലഞ്ച് ടൈം ഒക്കെ കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പാട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലൊക്കെ കുറച്ച് വിഷമമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാട്ട് കേട്ട് നമുക്ക് അങ്ങോട്ട് ആ വിഷമങ്ങളൊക്കെ മാറ്റാം. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിയാക്കിയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. MG ശ്രീകുമാറാണ് പല പാട്ടുകളും ഇതിൽ പാടിയിട്ടുള്ളത്. മറ്റേ മറക്കുടയാൽ മുറമറി അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷേ ഈ പാട്ടിനോട് എന്തോ ഒരു സ്നേഹ കൂടുതലുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു പല പാട്ടുകളുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ഫേവറേറ്റ് സോങ്ങുകൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇളയരാജ കമ്പോസ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു സംശയവും ഇല്ല പാട്ടുകൾ ഹിറ്റാവുന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഈ പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം, പാട്ടുകൾ ചോദിക്കാം. പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് RG ഹീരാണ് ഓൺ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഷോന്റെ പ്രത്യേകത അല്ലേ. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പാട്ട് ചോദിക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ പാട്ട് വെച്ചിരുന്നു. ആഹാ, എന്ത് രസം. അപ്പം എന്തായാലും അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇത് ആരാണ് നമ്മുടെ കൂടെ സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
2: ഹലോ,
1: സ്വാമിനാഥൻ ചേട്ടാ, സുഖാണോ?
2: ഓക്കെ.
1: പിന്നെ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്?
2: നമുക്ക് ജാതകം എന്ന ചിത്രത്തിലെ പുലിയിലക്കറമുണ്ട് പുടവചെത്തി എന്ന ഗാനം.
1: ഓ, നല്ല പാട്ടാണല്ലോ. എന്താണ് ഈ പാട്ട് ഇപ്പൊ കേൾക്കാനുള്ള ആഗ്രഹം?
2: ഈ പാട്ട് കേട്ടിട്ട് കുറെ ദിവസമായി. സിനിമ
1: എന്താണ്? അയ്യോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, അയ്യോ കേൾക്കുന്നില്ല. ശരി, പോട്ടെ. അപ്പൊ എന്തായാലും സ്വാമിനാഥൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സ്വാമിനാഥൻ ചേട്ടൻ പറഞ്ഞത് കുറെ നാളായി ഈ പാട്ട് കേട്ടിട്ട്, അപ്പൊ ഒന്ന് കേൾക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇതുപോലെയാണ് നിങ്ങൾക്കും തോന്നുക അല്ലേ, ചില പാട്ടുകൾ അയ്യോ ഈ പാട്ട് കേട്ടിട്ട് കുറെ കാലമായില്ലേ എന്ന് നമുക്ക് തോന്നില്ലേ? അങ്ങനെ തോന്നുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഇതുപോലെ 8281500 എന്ന നമ്പറിലേക്ക്, 8281500 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. സെയിം നമ്പർ തന്നെയാണ്. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് DM ചെയ്യാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്, പുളിയില കരയോലും പുടവ ചുറ്റി എന്ന് പറയുന്ന പാട്ട്. ഇതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചിട്ടുള്ളത് മാധവാണ്. മാധവ് ചോദിച്ചിട്ടുള്ളത് ഹരിചരൺ പാടിയിട്ടുള്ള പാട്ട് സണ്ടി കുതിര എന്ന് പറയുന്ന ഒരു പാട്ട്, കാവ്യ തലൈവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ഇതേ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്, ഒരു മലയാളം സോങ് ആൻഡ് ഒരു തമിഴ് സോങ്. അപ്പോൾ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വരൂ. എനിക്ക് പൊതുവെ മലയാളം പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷെ തമിഴ് പാട്ടുകളോട് ചെറിയൊരു ഇഷ്ടം കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ പാട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ മാധവന് ഞാനൊരു താങ്ക് യു പറയാണ് ഫോർ ആസ്കിംഗ് ദി സോങ് സണ്ടി കുതിര എന്ന് പറയുന്ന പാട്ട്. ഹേ സണ്ടി കുതിര വാടി എതിര മധുര കുതിര തരറ. ഹരിചരന്റെ വോയിസിലുള്ളൊരു ഭയങ്കര രസമുള്ള ഒരു ടെക്സ്ചർ ശരിക്കും ഈ ഒരു പാട്ടിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും സ്വാമിനാഥൻ ചേട്ടനും അതുപോലെ തന്നെ മാധവനും വേണ്ടിയിട്ടുള്ള രണ്ട് പാട്ടുകൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതുപോലെ വിളിക്കാൻ മറക്കണ്ടാവും, നമ്പർ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8281500 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ്. ആർജി ഹീരയാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ദേ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള രണ്ട് മെസ്സേജസ് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് പാട്ട് ചോദിച്ചിട്ടില്ലേന്ന്. അഹല്യ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ? തെൻട്രൽ ഉറങ്ങിയ പോതും കേൾപ്പിക്കാമോ? ചിത്രം പെട്ര മകൻ വിട്ട അന്നൈ. ഓക്കെ, ശ്രീധരൻ അവണൂർ എന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, തെൻട്രൽ ഉറങ്ങിയ പോതും. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സ്വപ്ന, എറണാകുളം. എനിക്കൊരു പാട്ട് വേണം, ചിരഞ്ജീവി ഫിലിമിലെ അമ്മേ നീ ഒന്നുകൂടി പിറന്നിടാമോ എന്ന സോങ് വെച്ച് തരാമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും സ്വപ്ന ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ടും കേൾക്കുന്നതായിരിക്കും. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് സ്വപ്ന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വപ്ന ചേച്ചി പാട്ട് എന്തായാലും കേൾക്കുന്നു വിചാരിക്കുന്നു. ഈ തെൻട്രൽ വന്ന് ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, തെൻട്രൽ ഉറങ്ങിയ പോതും എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു തമിഴ് സോങ്. അപ്പോൾ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് സോങ്ങും. ആൻഡ് അതിനുശേഷം നമ്മൾ ആകാശവാണി ന്യൂസ് ആയിരിക്കും കേൾക്കുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കി റിക്വസ്റ്റുകൾ നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ പാട്ടിന് ശേഷം നമുക്ക് വാർത്തകൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ ആർജി ഹീരയാണ്. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്തോളൂ. 8281509000 എന്ന നമ്പറിലേക്ക്, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് റിക്വസ്റ്റുകൾ അയക്കാവുന്നതാണ്. DM ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പാട്ടുകൾ വേഗം വേഗം വെച്ച് തരാം. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ. ദിസ് ഇസ് ആർജി ഹീര. സ്റ്റേ ട്യൂൺ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood.
3: ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല സീസണിൽ KSRTC 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ EDA ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൈനയിൽ ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
4: സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നോവേറ്റേഴ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ബെലാറസ്, ബൊളീവിയ, കസാഖിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ പങ്കാളിത്ത രാജ്യങ്ങളും

0: ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം റിസങ്കോവ് രാവിലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ബലാറസും തമ്മിൽ ബഹുകക്ഷി മേഖലകളിലെ വിശാലമായ സഹകരണം വളരുന്നതിന്റെ ഭാഗമായാണ് ബലാറസിന്റെ ഉച്ചകോടിയിലെ പങ്കാളിത്തം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രേസിസും ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ആരോഗ്യ സംബന്ധമായ ആഗോള സഹകരണത്തിനും അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനത്തെത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേമിൻ ഹുങ്ങിനെ കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹോൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതികവിദ്യ, ശേഷി വർദ്ധിപ്പിക്കൽ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 കീഴിൽ 18,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ഭവന നഗരകാര്യ വികസന വകുപ്പ് സെക്രട്ടറി സത്യേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. നഗരപ്രദേശങ്ങളിൽ എല്ലാവർക്കും വീട് എന്ന ആശയം പ്രാവർത്തികമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് സത്യേന്ദ്രസിംഗ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം സപ്ലൈകോ വഴി ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിപണിയിൽ കിലോയ്ക്ക് 65 മുതൽ 75 രൂപ വരെ വില വരുന്ന സവാളയാണ് 35 രൂപയ്ക്ക് ലഭ്യമാവുകയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. യുഡിഎഫ് ഗവൺമെന്റ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും വി ഡി സതീശൻ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ കർശന നിരീക്ഷണവും നടപടിയുമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68 ലക്ഷം രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് പ്രതിവർഷം 15,000 രൂപ വീതമാണ് ലഭിക്കുക. ശബരിമല സീസൺ പരിഗണിച്ച് കെഎസ്ആർടിസി ഇത്തവണ 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി സി പി ജോൺ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബ്ബള്ളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ കൌൺസിൽ ജനറൽ മരിയാന എൽ നിഷുള്ളറുമായി കൂടിക്കാഴ്ച നടത്തിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ടൂറിസം മേഖലയിലെ നിക്ഷേപകർക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം അടിസ്ഥാന സൌകര്യ വികസനം, ഉത്തരവാദിത്ത ടൂറിസം, അനുഭവാധിഷ്ഠിത ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് സാധ്യതകളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎമ്മിനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഉയർത്തിയ ഒരു ആരോപണവും നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. 3 ദിവസത്തെ യോഗം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ എ കെ ജി ഓഡിറ്റോറിയത്തിലാണ് യോഗം. ടോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സൌദി അറേബ്യ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇറാഖിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നും മുൻകരുതൽ നടപടിയായാണ് അടച്ചുപൂട്ടലെന്നും സൌദി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തെ ഇറാഖ് ഗവൺമെന്റ് അപലപിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ഫൈനലിലെത്തിയത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടുകയാണ്. പുരുഷ വിഭാഗം ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. യുഎസ് ഓപ്പൺ പുരുഷ ടെന്നീസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും അമേരിക്കയുടെ ബെൽ ചൽട്ടനും നാളെ ഏറ്റുമുട്ടും. ആദ്യ സെമിയിൽ ഫൈനലിൽ റഷ്യൻ താരം കരിൻ ഖച്ചനോവിനെയാണ് സ്വരേവ് തോൽപ്പിച്ചത്. രണ്ടാം സെമിയിൽ എട്ടാം സീഡായ ബെൻ ഷെൽട്ടൺ പതിനൊന്നാം സീഡായ ഫ്രാൻസിസ് ഡിയോഫോയെയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യാന സബലേങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9:00 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ തുടക്കമായി. ട്വൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. നാലാമത് അന്താരാഷ്ട്ര കോവളം മാരത്തൺ അഥവാ തൂഫാൻ റൺ നാളെ തിരുവനന്തപുരത്ത് നടത്തും. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും മാനസികാരോഗ്യ സംരക്ഷണവും മുൻനിർത്തി കേരള പോലീസിന്റെ സഹകരണത്തോടെയാണ് യങ് ഇന്ത്യൻ ശ്രീവാൻഡ്രം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ തൂഫാൻ റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിനു മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷാ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനംവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസ സിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിനെ കൃഷിവകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. കൊയിലാണ്ടിയിലെ നന്ദിയിൽ സ്ഥിതി ചെയ്യുന്ന കെൽട്രോണിന്റെ വികസനത്തിന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയുമായും കെ പ്രവീൺകുമാർ എംഎൽഎ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഷാഫി പറമ്പിൽ എംപിയും സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങി. പാലക്കാട് ജില്ലയിൽ ഉണക്ക് ഭീഷണി നേരിടുന്ന ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം ഈ മാസം 16 തുറക്കാൻ തീരുമാനമായി. വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചു. പ്ലസ് വൺ ഒന്നാം വർഷ പുനർമൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചവർക്ക് അടുത്ത മാസം നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. സപ്ലൈകോ സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല സീസണിൽ KSRTC 500 ബസുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ EDA ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
6: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है।
5: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ് BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാപ്പാറ പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, അങ്ങനെ ആകാശവാണി വാർത്തകളൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം ദേ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓൺ ഇൻസ്റ്റന്റ് പാട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പോൾ എന്തായാലും ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു മെസ്സേജ് വായിക്കാം. ആക്ച്വലി ഒത്തിരി പേരുടെ മെസ്സേജസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിരിക്കുന്ന മെസ്സേജാണ്. നെക്സ്റ്റ് സോങ് പ്രേമം ഫിലിം മലരെ ഡെഡിക്കേറ്റ് ടു നിമ, പ്ലീസ് പ്ലേ ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു ആണ്. അപ്പൊ വിഷ്ണു നിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് മലരെ നിന്നെ. പ്രേമം സിനിമയിലെ മലരെ നിന്നെ കാണാതിരുന്നാൽ, ആ ഒരു സമയത്ത് ഈ ഒരു പാട്ടുണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് ചെറുതൊന്നായിരുന്നില്ല അല്ലെ. എന്തായാലും ഈ പാട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് നിമയ്ക്ക് വേണ്ടിയിട്ട് വിഷ്ണു ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ട് നമ്മൾ എന്തായാലും കേൾക്കും. അതുപോലെ തന്നെ വാട്സപ്പിലും നമുക്ക് മെസ്സേജസ് ഉണ്ട്. വാട്സപ്പിൽ എനിക്കുള്ള മെസ്സേജ്, ഹായ് ഹീര, സുഖമാണോ? ജയ കൃത്യൻ മൂവി പൊന്മുട്ടയിടുന്ന താറാവ് സോങ് കുന്നിമണി വെച്ചു തരുമോ എന്ന് ശ്രീജിത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ജയകൃത്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടു പേർക്കുള്ള ഡെഡിക്കേഷൻ ആണ്, ശ്രീജിത്തിനും നിമയ്ക്കും വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് രണ്ടെണ്ണം കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM 90.4. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അതിനുള്ള സമയമാണിത്. അപ്പം എന്ത് ചെയ്യണം? സമയം കളയാതെ വിളിക്കണം. 8281509000 എന്ന നമ്പറിലേക്ക്, നമ്പർ ഒന്നും കൂടെ പറയാം, 8281509000. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ആൻഡ് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് മൂവി കൂടെ മെൻഷൻ ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, പാട്ടൊന്നും നമുക്ക് മാറിപ്പോവില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഒരു മണിക്കൂറും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. 2 മണി വരെയാണ് എൻ്റെ സമയം എന്ന് പറയുന്നത്. വേഗം വേഗം നമ്മുടെ സ്ലോട്ടുകൾ ഫിൽ ആവും. സോ വേഗം വേഗം പാട്ടുകൾ ചോദിച്ചോളൂ നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ ദേ ആദ്യത്തെ മണിക്കൂർ ഇവിടെ ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞ് 54 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പോൾ അടുത്ത പാട്ട് എന്ന് പറയുന്നത് നമ്മളെ തങ്കമണി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. തങ്കമണി ചേച്ചിക്ക് ഒരു ഒറ്റ പാട്ടേ വേണ്ടു. ആ പാട്ട് എന്ന് പറയുന്നത് രാപ്പാടി കേഴുന്നുവെന്ന് പറയുന്ന പാട്ടാണ്. ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. എൻ്റെ അമ്മയെ ഞാൻ ചോദിച്ചത് കരയാൻ വേണ്ടിയിട്ടാണോ ഈ പാട്ടിങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ പറഞ്ഞു കുറേ നാളായി കേട്ടിട്ട് ഇഷ്ടമുള്ള പാട്ടാണ്, അപ്പോൾ വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തങ്കമണി ചേച്ചി പാട്ട് കേൾക്കുന്നതാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ രാപ്പാടി കേഴുന്നുവോ എന്ന് പറയുന്ന പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതുപോലെ ദേ വാട്സപ്പിൽ എനിക്ക് വേറൊരു മെസ്സേജ് ഉണ്ട്. ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ, പാലക്കാട് നിന്ന് ബീന ചേച്ചിയാണ്. നെഞ്ചിറുക്കും വരെ എന്ന മൂവിയിലെ ഒരു മുറൈ പിറന്തേൻ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബീന ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു തമിഴ് സോങ്ങും നമ്മൾ കേൾക്കാൻ പോകണം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഹരിഹരൻ പാടിയിട്ടുള്ള പാട്ടാണ്. എന്തായാലും ദേ ഈ പാട്ടും നമ്മൾ കേൾക്കാൻ പോകണം. അങ്ങനെ രണ്ട് പാട്ടുകളാണ് തങ്കമണി ചേച്ചിക്ക് വേണ്ടിയിട്ടും ബീന ചേച്ചിക്ക് വേണ്ടിയിട്ടും നമ്മൾ ദേ ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടും ബാക്ക് ടു ബാക്ക് ഇതുപോലെ കേൾക്കാൻ പോവാണ്. സോ ഇതേപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, വിളിക്കാം. നമ്പർ ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജസ് അയക്കാം. മെസ്സേജ് അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പാട്ടും അതിനോടൊപ്പം തന്നെ സിനിമയും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ചിലപ്പോൾ ഒരേ പേരിലുള്ള പാട്ടുകളുണ്ടായിരിക്കും, ഒരേപോലത്തെ പാട്ടുകളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിയും പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെ മൂവിംഗ് കൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ. സോ ഇതുപോലെ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്, ഇൻസ്റ്റന്റ് പാട്ടിൻ്റെ സമയമാണ്. അഹല്യ FM 90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ദിസ് ഇസ് RG ഹീര. അപ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടി നമുക്കിങ്ങനെ പോവാം. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരൂ. ആൻഡ് ഇനി ഒറ്റ മണിക്കൂറേ നമുക്ക് ബാക്കിയുള്ളൂ. ഇനി 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെക്കാനുള്ള സമയമാണ്. വേഗം വേഗം നിങ്ങളുടെ സ്ലോട്ടുകൾ ഫില്ല് ചെയ്തോളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു 12:30 കഴിഞ്ഞിട്ടല്ല, ഒരു 1:30 കഴിഞ്ഞിട്ട് എന്നോട് പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വെച്ചുതരാൻ പറ്റില്ല. അപ്പോൾ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്തോളൂ. അഹല്യ FM 90.4 ൽ ദിസ് ഇസ് RG ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. 1 മണി കഴിഞ്ഞ് 6 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ നമ്മുടെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട്. ഇത് എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ ചേച്ചി.
0: ആ, ഇതാരാണ്? പേര് പറയൂ. പ്രശാന്ത്. ഓക്കെ, സുഖാണോ? എന്താ ചെയ്യണേ പ്രശാന്ത്? എന്താ ചെയ്യണേന്ന്? കൊഴപ്പില്ല. ശരി, ഓക്കെ. ഏത് പാട്ടാ കേക്കാൻ തോന്നുന്നേ? പറഞ്ഞോ. മാണിക്കക്കല്ല്. ആൽബം സോങ് ആണോ?
1: ശരി,
0: എന്താ ഈ പാട്ട് കേക്കാൻ ഒരു ആഗ്രഹം തോന്നാൻ? കൊറേ ആയി കേട്ടിട്ട് അല്ലേ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ചേച്ചി എനിക്കും ഉണ്ട് അല്ലേ. ശരി, ഓക്കെ പ്രശാന്ത്, പാട്ട് വെച്ചാ കേട്ടോ. ഓക്കെ. അപ്പോ അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ എനിക്കും കൂടെ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പ്രശാന്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രശാന്തിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നതായിരിക്കും. ആൻഡ് അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് ഞാനൊന്ന് നോക്കട്ടെ. അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന്? എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ധ്വനിയാണ്. ധ്വനി ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണ് ധ്വനി ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഈ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കും. ഇപ്പോൾ വളരെയധികം ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു പാട്ടാണ് ഈ കല്യാണി സോങ്. അപ്പം അദ്വൈതിന് വേണ്ടി കല്യാണി സോങ് വെച്ച് തരുമോ എന്നാണ് ധ്വനി മെസ്സേജ് അയച്ചിട്ടുള്ളത്. നല്ല പേരല്ലേ ധ്വനി. അപ്പൊ ധ്വനിക്ക് വേണ്ടിയിട്ട് അല്ല, ധ്വനി ചോദിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്വൈതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അദ്വൈതിന് വേണ്ടിയിട്ട് ധ്വനി ചോദിച്ചിട്ടുള്ള കല്യാണി സോങ് നമ്മൾ കേൾക്കാൻ പോകണം. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ഇൻസ്റ്റന്റ് പാട്ട് എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. നമ്പർ ഞാൻ പറഞ്ഞു തരാം. 8281509000, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ, അല്ലെങ്കിൽ വിളിച്ചോളൂ. ഇനി അതും അല്ലെങ്കിൽ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ദിസ് ഇസ് ആർ ജി ഹീറോ ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. സമയം ദേ 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ എനിക്കൊരു വലിയ മെസ്സേജ് വായിക്കാനുണ്ട്. അപ്പൊ ആ മെസ്സേജ് ഞാൻ വായിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അഹല്യയ്ക്ക് നല്ലൊരു നമസ്കാരം ആദ്യം നേരുന്നു. ഞങ്ങളുടെ പ്രിയ ചങ്കും റേഡിയോ സുഹൃത്തുമായ നിലമ്പൂരുള്ള ഡോക്ടർ ഷംസുദ്ദീൻ സാറിന്റെ ജന്മദിനമാണ് ഇന്ന്. ഷംസുദ്ദീൻ സാറിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ പേരിലും പ്രിയ അഹല്യയുടെ പേരിലും നേർന്നുകൊണ്ട്, അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിലെ 1 1 2 2 1 എന്ന ഗാനം കൂടി ജന്മദിന സമ്മാനമായി ഡോക്ടർ ഷംസുദ്ദീൻ സാറിന് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കണമെന്ന പ്രതീക്ഷയിൽ സ്നേഹപൂർവ്വം അങ്ങ് ഫോർട്ട് കൊച്ചി കുടുംബത്തിൽ നിന്നും ജയങ്കർ സലിത ശ്രീനന്ദയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വലിയൊരു ബർത്ത്ഡേ വിഷയമാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ബർത്ത്ഡേ ആവട്ടെ ഷംസുദ്ദീൻ സാറിന്, അല്ലെ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഫ്രം അഹല്യ. അപ്പൊ എന്തായാലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് കേൾക്കാൻ പോവാണ്. 1 1 2 എന്നുള്ള പാട്ടില്ല, ഞാൻ ഈ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കാൻ പോണ കേട്ടോ. അടുക്കാൻ എന്തെളുപ്പം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ പാട്ട് നമ്മൾ എന്തായാലും കേൾക്കാൻ പോവാണ്. എന്റെ അടുത്ത റിക്വസ്റ്റ് ആരാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ദാര ചെപ്പുണ്ടോ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഹായ് അഹല്യ, എല്ലാവർക്കുമായി മന്ദാര ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് കവിത മോഹൻദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത് ഓൺ അഹല്യ എഫ് എം 90.4. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ പാട്ട് ചോദിക്കാം. അപ്പൊ പാട്ട് വെച്ചുതരാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ഞാനാണ്. ആൻഡ് എന്റെ പേര് ഹർജി ഹീര. ആൻഡ് നമ്പർ ഒന്നും കൂടെ പറഞ്ഞിരട്ടെ, 8281509000, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, ഓക്കെ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ സെയിം നമ്പറിൽ നമുക്ക് വാട്സപ്പ് ഉണ്ട്. സോ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം നിങ്ങളുടെ കൂടെ. ദിസ് ഇസ് ആർ ജി ഹീര, കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

ഒന്നും ഒന്നും രണ്ട്, രണ്ടു പേരും ഒന്ന്, ഒന്ന് ചിരിച്ച് ആ ഒന്നുകൂടി, രണ്ടുപേരും ഒന്ന് ചിരിക്ക്. സ്മൈൽ സ്മൈൽ പ്ലേ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനത്തെ ഈ ഒരു മണി കഴിഞ്ഞ് 30 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജെ ഹീറ വിത്ത് യു. അപ്പം എൻ്റെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. സുലൈമാൻ ചേട്ടനാണ് വിളിച്ചത്. ഞാൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് കല്യാണ തേന്നില എന്ന് പറയുന്ന പാട്ടാണ്. മൗനം സമ്മതം എന്ന് പറഞ്ഞ സിനിമയിലെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ പാട്ട് സ്പെഷ്യലായിട്ട് അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുലൈമാൻ ചേട്ടൻ എന്തായാലും പാട്ട് കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് വന്നിട്ടുള്ളത്. മിന്നു ആണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിന്നു ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് സജിത എന്ന് പറയുന്ന പാട്ട്, മൈ നെയിം ഇസ് ഖാൻ എന്ന് പറയുന്ന സിനിമയിലെ സജിത സോങ്. അനന്തുവിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് മിന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അനന്തു പാട്ട് കേൾക്കുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഒരു മലയാളം സോങ് ആൻഡ് ഹിന്ദി സോങ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഓൺ അഹല്യ FM 90.4. ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജസ് അയക്കാം, വിളിക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ, 8281509000. അപ്പോൾ കുറച്ച് സമയം കൂടി ഉള്ളു, ഒരു 3-4 റിക്വസ്റ്റും കൂടെ എനിക്ക് എടുക്കാനുണ്ടായിരിക്കും. ഒരു അരമണിക്കൂർ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. 2 മണി വരെയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. സോ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ പ്ലേസ് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിൽ ആർ ജി ഹീരയാണ്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൻഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 LRG, ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൻവികയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമില്. സാൻവിക ചോദിച്ചിട്ടുള്ള പാട്ട് കൽ ഹോന ഹോ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ് കൽ ഹോന ഹോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ ഹിന്ദി സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഷാരൂഖ് ഖാനെ, അതുപോലെ തന്നെ സെയ്ഫ് അലി ഖാൻ, പ്രീതി സിന്റ, ഇവരുടെ ഒരു ഒരു കണക്ഷൻ അല്ലേ, അവരുടെ ഒരു ബോണ്ടൊക്കെ ഭയങ്കര രസമാണ് ഈ സിനിമയിൽ കാണാനായിട്ട്. സോനു നിഗമാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ കൽഹോനഹ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് സാൻവിക ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു പ്രജിത്ത് ആണ്, പ്രജിത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രജിത്തും പാട്ട് കേൾക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിഷയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിഷ ചോദിച്ചിരിക്കുന്ന പാട്ട് ഫോട്ടോഗ്രാഫർ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഓട്ടോഗ്രാഫ് എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സോങ് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോഗ്രാഫ് സിനിമയിലെ നമുക്ക് മനസ്സുക്കുള്ളേ ദാഗം വന്ദിച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിന്റെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ആൻഡ് അതുപോലെ തന്നെ ഒരു പാട്ടും കൂടെ ഞാൻ റിക്വസ്റ്റ് എടുക്കുകയാണ്. ആൻഡ് അരുണാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഏലമലക്കാടിനുള്ളിൽ എന്ന് പറയുന്ന സോങ് വെച്ച് തരാമോ ആർ ജി ഹീര എന്ന് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിൽ. തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ നമ്മുടെ റിക്വസ്റ്റുകൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്കറിയാം കുറേ പേരുടെ റിക്വസ്റ്റുകൾ ഞാൻ എടുത്തിട്ടില്ല, കുറേ പേരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, ഡോണ്ട് വറി. ഇനി വരും ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു നാളെ ഞായറാഴ്ചയാണ്, ഇനി തിങ്കളാഴ്ചയായിരിക്കും നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആർ ജി എസ് തിരിച്ചു വരുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ ഇന്നത്തെ കൺസിഡർ ചെയ്യാത്ത പാട്ടുകളൊക്കെ നമ്മൾ അടുത്ത ദിവസം വെച്ച് തരുന്നതായിരിക്കും, അത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടുകൾ ചിലപ്പോൾ തിങ്കളാഴ്ച നിങ്ങളുടെ ആരുടെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ മെസ്സേജസ് അയക്കാനും വിളിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. പിന്നെ കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. പല സ്ഥലങ്ങളിലും ചെറുതായിട്ട് ചെറിയ പനി, പല ടൈപ്പ് ഫ്ലൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ബോക്സും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തതായിട്ടൊരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ഹെൽത്തും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കൺസിഡർ ചെയ്തുകൊണ്ട് നല്ലൊരു ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റട്ടെ. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് പോയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഈവനിങ് വിഷ് ചെയ്യുന്നു, നല്ലൊരു വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. നല്ല ദിവസമാകട്ടെ, നല്ല വീക്കെൻഡ് ആവട്ടെ. മൺഡേ ബ്ലൂസ് ഒന്നും ഇല്ലാതെ തിരിച്ച് എല്ലാം ബാക്ക് ടു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മൺഡേ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ശരിക്കും ഞായറാഴ്ച കുറച്ച് അടിപൊളിയായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൺഡേ അധികം മടിയില്ലാതെ ഇരിക്കാട്ടോ. ഈ ഞായറാഴ്ച ഒരുപാട് മടി പിടിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മൺഡേ കുറച്ച് അധികം മടിയുള്ള ആൾക്കാരായിട്ട് മാറുന്നത്. അപ്പോൾ മൺഡേ ബ്ലൂസ് ഒന്നും നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സൺഡേ അടിപൊളിയാവട്ടെ, മൺഡേ അടിപൊളിയാവട്ടെ. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയുന്നത് ആർ ജി ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർ ജി ഹീര. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്തായത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻപേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ഒരു സിനിമയുടെ കഥ നമ്മളോട് പറയുന്നത് കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെയാണെങ്കിലും അതിന്റെ ഇമോഷൻസ് നമ്മളിലേക്ക് കൂടുതലായി എത്തിക്കുന്നത് പലപ്പോഴും സംഗീതം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. എന്നാൽ സിനിമയുടെ മൂഡിനും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ അനുസരിച്ച് വളരെ വ്യത്യസ്തമായൊരു സംഗീത ലോകം സൃഷ്ടിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജേക്സ് ബിജോയ്. ഇന്ന് ജേക്സ് ബിജോയുടെ സംഗീതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാരമ്പര്യ സംഗീതമായിക്കോട്ടെ, ഇലക്ട്രിക് സൗണ്ട്സ് ആയിക്കോട്ടെ, ഫോക്ക് മുതൽ ഓർക്കസ്ട്രേഷൻ വരെ വലിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ മടിക്കാത്ത ഒരു സംഗീത യാത്രയാണ് ജേക്സ് ബിജോയ്ക്കുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും രണം എന്ന സിനിമയിലെ ടൈറ്റിൽ ട്രാക്ക് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത്. വളരെ ഫ്രഷായിട്ടുള്ള ഒരു മ്യൂസിക് നമുക്ക് മലയാള സിനിമയിലേക്ക് എത്തുകയും നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ജാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാട്ട്, അങ്ങനെയാണ് ഈ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് കമന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് വേണം അല്ലെങ്കിൽ അങ്ങനെ കേൾക്കണം എന്ന് തോന്നുന്ന സമയത്ത് പലരും രണം എന്ന സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിനെ തന്നെയാണ് തേടി പോകാറുള്ളത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജേക്സ് ബിജോയ് മനസ്സറിഞ്ഞ് കമ്പോസ് ചെയ്ത ഗാനം. അജയ് ശ്രാവണും നേഹ എസ് നായരും ജേക്സ് ബിജോയും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഇതിന്റെ റാപ്പ് പോർഷൻ ചെയ്തിട്ടുള്ളത് സെയിന്റ് TFC ആണ്. സോ മനോജ് കുറൂർ വരികൾ എഴുതി രണം എന്ന സിനിമയ്ക്ക് വേണ്ടി ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത ഈ ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

മ്യൂസിക്കിനെ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമാക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജേക്സ് ബിജോയ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഏതാണ്ട് 60 സിനിമകൾക്ക് ശേഷമാണ് ഈരാറ്റുപേട്ടയിലുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ സമ്മർ വെക്കേഷൻ ഇരിക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത്. ഒരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അദ്ദേഹത്തിന്. കാരണം ലാലേട്ടന്റെ ഒരു സിനിമ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു ദിവസം അയാളുടെ ലൈഫിലേക്ക് എത്തുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ആൻഡ് വളരെ മാസ് ആയിട്ടുള്ള ഫൂട്ടേജുകളും ഒക്കെ കാണുമ്പോഴും അത് മ്യൂസിക് ഇല്ലാതെ കാണുകയാണെങ്കിൽ പോലും ഇത് ഞാൻ ഏറ്റു, ഇത് ഞാൻ ചെയ്തോളാം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു സിനിമയുടെ ഡയറക്ടറിനോട് സംസാരിച്ചത്. കാരണം ഒരു പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും കിട്ടാത്ത ഒരു മൊമെന്റ് അദ്ദേഹത്തിന്റെ ലൈഫിൽ കിട്ടിയപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് പാട്ടുകൾ ആ സിനിമയിലുണ്ടെങ്കിലും ഏതാണ്ട് 8 എടുത്ത് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് എന്തൊരു ചെയ്യലാണ് എന്ന ഗാനം. നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. കുറച്ച് ഹൈ നോട്ട്സ് വരുന്ന ഒരു പാട്ടാണ്, കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയമെടുത്ത് ബ്രേക്ക് എടുത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്തൊരു പാട്ട് കൂടിയാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് പാട്ടാണ്. ആ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ ശരിക്കും ഹെൽപ്പ് ചെയ്തൊരു പാട്ടെന്ന് കൂടി പറയണം. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. BK ഹരിനാരായണൻ വരികൾ എഴുതി തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി MG ശ്രീകുമാർ പാടി, ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 and this is RG ഹീര വിത്ത് യു. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ മ്യൂസിക്കൽ ഐഡന്റിറ്റി നൽകാൻ ശ്രമിക്കുന്ന കലാകാരൻ ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 ഓർമ്മയിലുണരം ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഒരു ഫാൻ ബോയ് മൊമെന്റ് അദ്ദേഹം ആദ്യം റീക്രിയേറ്റ് ചെയ്തത്, അതായത് ലാലേട്ടൻ മൊമെന്റ് റീക്രിയേറ്റ് ചെയ്തത് ശരിക്കും ഒരു ലാൽ സോങ് ഒരു ആന്തം സോങ് ക്വീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നു. ഇപ്പോഴും പല സ്റ്റേജ് എൻട്രീസിനും ലാലേട്ടൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു പാട്ടിനെ പറ്റിയാണ്, വെണ്ണിലവേ എന്ന് പറയുന്ന ഒരു ഗാനം. ഒരുപാട് പേരുടെ മനസ്സിലേക്ക് നീരിട്ടിടിച്ചിറങ്ങിയ ഒരു പാട്ടാണ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. ആൻഡ് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഫുൾ ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമ, പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഈ സിനിമ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ട്രെയിലറിന് തന്നെ വൻ സ്വീകാര്യത കിട്ടിയപ്പോൾ പാട്ടുകളും അത്ര തന്നെ ഗംഭീരമാക്കണം എന്ന ഒരു വലിയ ആഗ്രഹത്തിൽ നിന്നാണ് ഇതിലെ പല പാട്ടുകളും ചെയ്തിട്ടുള്ളത്. അങ്ങനെ മ്യൂസിക് ഹിറ്റ് ആക്കണം എന്നുള്ള വലിയ വിശ്വാസം, അത് ഡയറക്ടറിന്റെ ആ ഒരു വിശ്വാസത്തിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ തന്നെയായിരുന്നു ചെയ്തത്. ആൻഡ് വെണ്ണിലവേ എന്ന് പറയുന്ന ഒരു ഗാനം, അത് ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ആ സിനിമയിൽ വരുന്ന ഒരു പാട്ടാണ്. ഒരു പെയിനും ഒരു ഒരു ഹോപ്പും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു മൊമെന്റിൽ വരുന്ന ആ ഒരു പാട്ട് വളരെ ഭംഗിയായി തന്നെ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്തു. ആൻഡ് ആ പാട്ട് കേട്ടതിന് ശേഷം സിനിമയുടെ ഡയറക്ടർ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹരിശങ്കർ, സൂരജ് സന്തോഷ്, സിയ ഉൽഹക്, അജയ് ശ്രാവൺ എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ജ്യോതിഷ് ടി കാശിയാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ക്വീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത ഈ ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4, ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം. പക്ഷെ ജേക്സ് ബിജോയ് ആണ് ഈ പാട്ട് ചെയ്തത് എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. എനിക്ക് ഒന്നും നമ്മൾ ആരാണ് ഈ പാട്ടിന്റെ പുറകിൽ എന്നൊന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയ ഒരു പാട്ടായിരിക്കും മിന്നലഴകി എന്ന് പറയുന്ന ഈ ഒരു ഗാനം. അന്ന് ആൽബം സോങ്ങുകളൊക്കെ അത്യാവശ്യം ഹിറ്റായി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പാട്ട് കയറി അങ്ങ് കൊളുത്തുന്നത് അല്ലെ. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ രസം. അങ്ങനെ കയറി കൊളുത്തിയ ഒരു പാട്ടായിരുന്നു മിന്നലഴകി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു ചെറിയൊരു ട്യൂൺ മാത്രമേ ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കോളേജൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് സന്തോഷ് നാരായണനാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അന്ന് ഒരു ഫ്രണ്ട് വഴിയാണ് വിനീത് ശ്രീനിവാസൻ ഈ പാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ അത് പാട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ വിനീത് തന്നെ കയ്യിൽ നിന്നിട്ടതാണ് ഈ പാട്ട് തുടങ്ങുന്ന സമയത്തുള്ള ഒരു ഒരു ഒരു ഒരു സംഭവം ഉണ്ടല്ലോ. അതൊരു ശരിക്കും അതിനൊരു അതൊരു ഭാഷയൊന്നുമല്ല, പക്ഷെ പുള്ളി കൈ നിട്ടൊരു സംഭവം. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കളക്റ്റീവ് എഫേർട്ട് കൊണ്ട് ഭയങ്കര മനോഹരമായൊരു ട്യൂൺ നമ്മുടെ കാതുകളിലേക്ക് എത്തി. അങ്ങനെ ഒരു പാട്ടായിരുന്നു മലയാളി എന്ന ആൽബത്തിന് വേണ്ടി ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത മിന്നലഴകി. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ജലു ജയരാജ് വരികൾ എഴുതി ജേക്സ് ബിജോയും വിനീത് ശ്രീനിവാസനും മായയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദി ആൽബം മലയാളി മിന്നലഴകി. ഓൺലി ഓൺ അഹല്യ FM 90.4. ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്. What's your mokala?

നീ എന്നെ അരികിലും നണയാമോ? ഏയ്, ഇതെനിക്കല്ല. This is from Raj to Roma.

ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇഷ്ക് എന്ന സിനിമയിൽ നിന്നും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4, ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. ജേക്സ് ബിജോ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടേത് അല്ലെ. സോ ഈ പാട്ട് പറയുവാൻ എന്ന ഗാനം ഇഷ്ക് എന്ന സിനിമയിൽ, ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ടായിരുന്നില്ല. ജേക്സ് ബിജോയ് ഇത് വേറെ എപ്പോഴോ കമ്പോസ് ചെയ്ത്, വേറെ എന്തോ ഒരു തോട്ടിൽ, വേറെ എന്തൊക്കെയോ ലിറിക്സിൽ കമ്പോസ് ചെയ്ത് വെച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. ഫുള്ളി കമ്പോസ്ഡ് ആയിട്ടുള്ള ലിറിക്സ് അടക്കം എഴുതി വെച്ചിട്ടുള്ള ഒരു പാട്ട്. പക്ഷെ അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ, ഇഷ്ക് മൂവിയുടെ ഡയറക്ടർ വന്ന് ചോദിക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു സിനിമയിൽ, നമുക്കൊരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ, എന്നാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കിയാലോ എന്ന് പറയുന്നു. അങ്ങനെ ഈ സിനിമയുടെ ലിറിക്സും ട്യൂണും എല്ലാം ഈ സിറ്റുവേഷന് പറ്റിയ പാട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ എത്രയോ നാൾ മുൻപ് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്, പക്ഷെ എങ്ങനെയാണ് അത് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് അതിനൊരു ആൻസറൊന്നുമില്ല. പക്ഷെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത ഒരു പാട്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ ഈ ഒരു സോങ് ഈ ഒരു സിനിമയുടെ ഭാഗമാവുകയാണ് ചെയ്തത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോ പോൾ വരികൾ എഴുതി, സിദ് ശ്രീരാമും നേഹായസ് നായരും മനോഹരമായി പാടിയിട്ടുള്ള പാട്ട്.

വെൽക്കം ബാക്ക്. അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് ആർ ജി ഹീര. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊമേഴ്ഷ്യൽ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു കൊമേഴ്ഷ്യൽ ഹിറ്റാണ് ഡേവിഡ് കാച്ചുപ്പള്ളി പ്രൊഡക്ഷനിൽ നിന്നും പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലേക്ക് വരുന്ന ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ മലയാളം സിനിമയുടെ ഒരു ഭാഗമാകുന്നത്, അതായത് രണത്തിനൊക്കെ ശേഷം കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യലി ഹിറ്റാകാൻ പോകുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ പോകുന്നു എന്ന് പറയുന്നത് ജേക്സ് ബിജോയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു. അങ്ങനെ ഈ സിനിമയിലേക്ക് ജേക്സ് ബിജോയ് എത്തുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ജോഷി സാറിനെ പോലുള്ള ഒരു ഡയറക്ടറിന്റെ അടുത്ത് വർക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പേടിയുള്ളൊരു കാര്യമായിരുന്നു. എന്നാലും

അത് ഭംഗിയായി തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു. എപ്പോഴും ഒരു ഫാദർലി അഫെക്ഷൻ ആണ് ജോഷി സാറിൻ്റെ അടുത്ത് തോന്നിയിട്ടുള്ളത് എന്ന് പലപ്പോഴും ജേക്സ് ബജോ ഇന്റർവ്യൂസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കിട്ടിയിട്ടുള്ള ഒരു അവസരമായിരുന്നു പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന സിനിമ. സോ ഇതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നീലമാലാഖി എന്ന് പറയുന്ന ഒരു ഗാനം. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി കേശവ് വിനോദ് പാടിയിട്ടുള്ള ഈ പാട്ട് പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലേതാണ്. ജേക്സ് ബജോയ് തന്നെ കമ്പോസ് ചെയ്ത ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ജേക്സ് ബിജോ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കുളിച്ചോണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഒരു പാട്ടിന്റെ ട്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അങ്ങനെയാണ് സംഭവിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ജേക്സ് ബിജോ എന്ന സംഗീത സംവിധായകൻ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് കുളിക്കുക എന്ന് പറയുന്ന ഒരു മൊമെന്റ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ കിട്ടിയ ഒരു ട്യൂണാണ് മൺസൂൺ മാംഗോസ് എന്ന് പറയുന്ന സിനിമയിലെ ട്യൂൺ. എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിലെ ഒരു 10th or 11th ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പല ട്യൂണുകൾ മനസ്സിലേക്ക് വരുന്നതിന്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ട്യൂണാണ്. അങ്ങനെ പെട്ടിയിലായി പോയാൽ നമ്മൾ പെട്ടിയിലിരിക്കുന്ന നമ്മളുടെ മനസ്സിന്റെ വേറെ ഏതൊക്കെയോ കോണിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ട്യൂൺ എന്ന് പറയുന്ന പോലത്തെ ഒരു ട്യൂണായിരുന്നു. അങ്ങനെയുള്ള ഒരു പാട്ടാണ് റോസി സോങ്ങിന് വേണ്ടി, മൺസൂൺ മാംഗോസ് എന്ന സിനിമയിലെ റോസി സോങ്ങിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നി, ഇത് വർക്കാവും എന്ന് തോന്നി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ഓർക്കസ്ട്രേഷനിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഇത് പാടിക്കാൻ വേണ്ടി ശ്രേയാ ഘോഷാലിനെയാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. വളരെ സോഫ്റ്റ് സോങ്ങുകളാണ് നമ്മൾ കൂടുതൽ ശ്രേയാ ഘോഷാലിനെ കേട്ടിട്ടുള്ളതെങ്കിലും ഇത്തരം ഒരു കുറച്ചും കൂടെ ഒരു ബബ്ലി ആയിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബീറ്റുള്ള പാട്ടിൽ ശ്രേയാ ഘോഷാൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അത് അടിപൊളിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ജേക്സ് ബിജോയ് ശ്രേയാ ഘോഷാലിനെ ചൂസ് ചെയ്തത്. ആൻഡ് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാട്ടിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ബോംബെയിൽ പോയ സമയത്ത് ശ്രേയാ ഘോഷാൽ ചോദിച്ചു, ശരിക്കും ഇത് ഞാൻ തന്നെയാണോ പാടേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ശ്രേയാ ഘോഷാൽ ജേക്സ് ബിജോയിനെ നോക്കിയത്. പക്ഷേ ജേക്സ് ബിജോയ് ഫുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു ആൻഡ് വളരെ ഭംഗിയായി തന്നെ ശ്രേയാ ഘോഷാൽ അത് പാടി. സോ കുളിക്കുമ്പോൾ കിട്ടിയ ഒരു ട്യൂൺ എന്നൊരു പേരുള്ളൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മനോജ് കുറൂർ വരികളെഴുതി, ശ്രേയാ ഘോഷാലും ജേക്സ് ബിജോയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി മൺസൂൺ മാംഗോസ്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹിരാ. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജേക്സ് ബിജോയുടെ ഏറ്റവും മനോഹരമായ ക്രിയേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സിനിമയാണത്. ഒരു അട്ടപ്പാടിയിലുള്ള സിംഗേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മ്യൂസിക്കൽ ടെക്സ്ചർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആക്ച്വലി ഇങ്ങനെ കുറച്ച് സിംഗേഴ്സ് ഉണ്ട് എന്ന് ഡയറക്ടർ അദ്ദേഹത്തിനോട് പറയുകയും എന്നാൽ പിന്നെ നമുക്ക് കൺഫ്യൂസ് ചെയ്യേണ്ട, അവരെ നമുക്ക് എറണാകുളത്തേക്ക് കൊണ്ടുവരാം അങ്ങനെ പാടിപ്പിക്കാം എന്നൊക്കെ പറയുകയും അപ്പോഴാണ് നഞ്ചിയമ്മ എന്ന് പറയുന്ന ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറിനെ ആ കൂട്ടത്തിൽ നിന്ന് കണ്ടുപിടിക്കുകയും. കാരണം ഒരുപാട് പേര് പാടാണ്, പക്ഷെ ലീഡ് ചെയ്യുന്ന ഈ പാട്ടുകാരിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുകയും അവരെ പിക്ക് ചെയ്യുകയും കൃത്യമായിട്ട് ആ സിനിമയിലെ കലക്കാത്ത പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ദൈവമകളെ എന്ന് പറഞ്ഞ പാട്ടായിക്കോട്ടെ വളരെ ഇമോഷണലായിട്ടും അവരുടെ ആ ഒരു നാടും വീടും അവരുടെ വേരുകളെയൊക്കെ അന്വേഷിച്ചു പോയിട്ടുള്ള പാട്ടുകൾ എന്ന് തന്നെ പറയണം. അങ്ങനെ വളരെ മനോഹരമായ പാട്ടുകൾ ആ സിനിമയിലുണ്ട്. സോ അത് തന്നെയാണ് ആ പാട്ടുകളെയും ആ ഒരു ഇമോഷൻസിന് അതിൻ്റെ ഏറ്റവും റോ ആയിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് കൂടുതൽ അമേസിംഗ് ആയിട്ട് തോന്നിയത്. കാരണം അത്രയും ത്രോലാണ് അവർ പാടിയിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും നമ്മളിപ്പോൾ പൃഥ്വിരാജും ബിജു മേനോനും ചേർന്ന് പാടിയിട്ടുള്ള അടകച്ചക്ക എന്ന് പറഞ്ഞ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി നഞ്ചമ്മയും ബിജു മേനോനും പൃഥ്വിരാജും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അയ്യപ്പനും കോശിയും എന്താണ് ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാട്ട് ആണ് നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. അഹലി എഫ് എം 90.4 ദിസ് ഈസ് ആർ ജി ഹീര വിത്ത് യു. മിന്നൽ വള എന്ന് പറയുന്ന ഒരു പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് അല്ലേ. ശരിക്കും ഈ ഒരു പാട്ടിന്റെ തുടക്കത്തിലുള്ള ആ ഒരു ട്യൂൺ എങ്ങനെ കമ്പോസ് ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് എങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഫസ്റ്റ് പോർഷൻ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത് റാൻഡമായിട്ട് നമ്മൾ കേട്ടുവിട്ടിരിക്കും, പക്ഷെ ഇനി നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് മിന്നൽവള സിനിമയിലെ ആദ്യത്തെ ആ ഒരു ട്യൂൺ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതൊരു ചൈനീസ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ആക്ച്വലി യെഹോനോ അങ്ങനെ എന്തോ ആണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരെ തപ്പിപ്പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരുന്നപ്പോഴാണ് ജേക്സ് ബിജോയിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് എന്ന് പറയുകയും അതൊരു ചൈനീസ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കുകയും അത് ഹണ്ട് ചെയ്യുകയും അതിൻ്റെ സാമ്പിളിംഗ് ഒക്കെ ഉപയോഗിക്കുകയും ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റാണ് ആക്ച്വലി ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് കണ്ടെത്തുകയും ആ ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് വായിച്ചിട്ടുള്ള പോർഷനാണ് നമ്മൾ ആ സിനിമയിൽ ഓപ്പണിംഗ് ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മൾ കേൾക്കുന്നത്. സോ ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പോർഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം കേൾക്കാനായിട്ട്. സോ അങ്ങനെ ഒരു കഥയുള്ള ഒരു പാട്ടാണ് മിന്നൽ വള എന്ന് പറയുന്ന പാട്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, സിത് ശ്രീരാമും സിത്താര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് RJ Hero.

നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കുകയും അതിന് വരികൾ കൊടുക്കുകയും ആ വരികൾ ആര് പാടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാസിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോക്ക എന്ന സിനിമ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. അതിൽ തന്നെ ആ ഒരു സിനിമയുടെ ഒരു കംപ്ലീറ്റ് പവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് അതിലെ പ്രൊമോ സോങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പാട്ട് പാടാൻ ഒരു പവർഫുൾ വോയിസ് വേണം എന്ന് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ജ്യോതി നൂറാൻ എന്ന് പറയുന്ന സിംഗറിനെ തന്നെയാണ്. പക്ഷെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗറായിട്ട് കൂടി ഈ ഒരു സിംഗറിനെ തന്നെ വേണം എന്ന് അദ്ദേഹം വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റായിട്ട് അവർ നമ്മുടെ കേരളത്തിലേക്ക് വരികയും ട്രാക്ക് കേട്ട ഉടനെ തന്നെ വളരെ ഭംഗിയായിട്ട് അവർ ആ ഒരു ഫസ്റ്റ് ലൈൻ പാടിയപ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് കിട്ടിയെന്നാണ് ജേക്സ് ബിജോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ഈ പാട്ടിലൊരു റാപ്പ് പോർഷനുണ്ട്, പ്ലസ് ജ്യോതി നൂറാൻ്റെ ഒരു പോർഷനുണ്ട്. ആൻഡ് റിബലാണ് അതിൻ്റെ റാപ്പ് പോർഷൻ പാടിയിട്ടുള്ളത്. ജ്യോതി നൂറാനാണ് അതിൻ്റെ മെയിൻ സിംഗർ എന്ന് പറയുന്നത്. സോ ഈ പാട്ടെന്ന് പറയുന്നത് ഒരു ബ്ലെൻഡാണ്. പഞ്ചാബിൽ നിന്നും മേഘാലയയിൽ നിന്നും കേരളത്തിൽ നിന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്ത് മ്യൂസിക്കിനെ ഒരു ഒരു വല്ലാത്തൊരു ലെവലിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളൊരു ഒരു കോമ്പോസിഷനാണ് ശരിക്കും ഈ പാട്ടെന്ന് പറയുന്നത്. സോ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ജേക്സ് ബിജോ എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. പക്ഷേ ഇനിയും ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ആ പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരാണോ അഹല്യ FM 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അച്ഛനും കൊച്ചനും കൊച്ചനും.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൺ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ഓരോ ലോക്കോ പൈലറ്റുമാരുടെയും ലൈഫ് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരുപാട് ഒരുപാട് കഥകൾ, ആയിരം ആയിരം കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരു ലോക്കോ പൈലറ്റിന്റെ ലൈഫ് നമ്മൾ അറിയാനായിട്ട് പോവാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് ആർ ജെ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ. സർ, സ്വാഗതം.
2: നമസ്കാരം. ആദ്യമായിട്ട്
1: പറയാം സർ,
2: ഈ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ച അഹല്യ FM-നും ഇതിന്റെ ആങ്കറായിട്ടുള്ള ശ്രീ സുനിലിനും മറ്റു ക്രൂവിനും എല്ലാം എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
1: ഓക്കെ, 36 വർഷത്തെ സേവനമുണ്ട് ട്രെയിൻ ഓടിച്ചിട്ട്.
2: അതെ,
1: 36 ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 36 വർഷം എന്ന ആ ഒരു വലിയൊരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും ട്രെയിനിൽ, അല്ലെ? ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. അപ്പോ ട്രെയിൻ ഓടിക്കാനായിട്ട് ഇത്രയും ആളുകൾ പുറകിലുണ്ട് അല്ലെ? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോ അവരെയും വഹിച്ചുകൊണ്ട് ഈ ട്രെയിൻ ഓടിക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് കയറുമ്പോ മനസ്സിൽ എന്തായിരുന്നു?
2: ഞാന് 1986 റെയിൽവേയിൽ ഡീസൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഇപ്പൊ ആ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ്. ഞാൻ എന്റെ ശരിക്കുള്ള നേറ്റീവ് പ്ലേസ് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ അന്ന് തീരദേശ റെയിൽവേ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ട്രെയിൻ യാത്രകളെന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ന് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഏതാണ്, ഏത് ട്രെയിനിലാണ് കയറേണ്ടത്, ഏത് കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു പരിഭ്രാന്തി അന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ഓടിക്കുന്ന ജോലി കിട്ടുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് തിരുച്ചിറപ്പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാനൊരല്പം പറയാം. ട്രെയിനിങ് പൊതുവെ 10 ട്രെയിനിങ്ങിനാണ് വിളിച്ചിരുന്നത്. ഒന്ന് ജനറൽ റൂൾസ് ആൻഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു ഭാഗം, ഡീസൽ മെക്കാനിസം എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം, പിന്നെ ലൈൻ ട്രെയിനിങ് ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം. അപ്പൊ ജനറൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ ഓടുമ്പോൾ രണ്ട് കണ്ടീഷനിലാണ് ഓടുന്നത്. ഒന്ന് നോർമൽ വർക്കിങ്ങും പിന്നെ ഒന്ന് അബ്നോർമൽ വർക്കിങ്ങും. അപ്പൊ നോർമൽ വർക്കിങ്ങിൽ ഓടുന്നതിന് അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട്, അത് വെറുതെ ഓടുകയല്ല, അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അബ്നോർമൽ വർക്കിംഗ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേയിൽ എന്ത് സംഭവിച്ചാലും, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അല്ലെ നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, അബ്നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, ഈ സമയത്തൊക്കെ വളരെ റിട്ടണായിട്ട് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ ഓരോ ജീവനക്കാരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് വളരെ സ്ട്രിക്ട് നിയമം ഏത് സാഹചര്യത്തിലും നമ്മൾ ഒബേ ചെയ്തിരിക്കണം. അപ്പൊ ജനറൽ റൂൾസ് അതിനെയാണ്, അതിനെ സംബന്ധിച്ചാണ്, നോർമൽ വർക്കിങ്ങിനെയും അബ്നോർമൽ വർക്കിങ്ങിനെയും സംബന്ധിച്ചാണ് ജനറൽ റൂൾസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് സിഗ്നൽസ് ആണ്. സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റുമാരുടെ ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക ഘടകമാണ് സിഗ്നൽസ്. അത്ര പ്രാധാന്യമാണ് സിഗ്നൽസിനുള്ളത്. കാരണം ലോക്കോ ട്രെയിൻ മൂവ്മെന്റിന്റെ ഓരോ കാര്യങ്ങളും ലോക്കോ പൈലറ്റിന് കൺവേ ചെയ്ത് കൊടുക്കുന്നത്, എത്ര സ്പീഡ്, പിന്നെ അതിന്റെ എല്ലാ മൂവ്മെന്റും കൺവേ ചെയ്ത് കൊടുക്കുന്ന സിഗ്നലുകൾ വഴിയാണ്, ആ മെസ്സേജുകൾ വരുന്ന സിഗ്നലുകൾ വഴിയാണ്. അപ്പൊ നോർമൽ വർക്കിങ്ങിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം, സിഗ്നലിനെ എങ്ങനെയാണ് പഴയ ലോക്കോ പൈലറ്റുമാർ കൺസിഡർ ചെയ്തിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ വർക്ക് ചെയ്യുന്നത് ഈറോഡിൽ നിന്നാണ് എന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈറോഡിൽ നിന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ ആണ്, ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് ആദ്യം കയറുകയാണ്. അപ്പൊ പഴയ ഒരു തമിഴ്നാട്ടിലെ ഒരു പഴയ ഡ്രൈവറാണ്, സ്റ്റീമിൽ നിന്ന് കൺവെർഷൻ വന്ന പഴയ ഡ്രൈവറാണ്. അപ്പൊ യാർഡിലിരുന്നു, ഈറോഡ് യാർഡിലിരുന്നു, കുറെ സമയം കഴിഞ്ഞ് ഗുഡ്സ് ട്രെയിൻ ആണല്ലോ, പെട്ടെന്നൊന്നും സിഗ്നൽ ഇടത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ സിഗ്നൽ ഇട്ടു. സിഗ്നൽ ഇട്ട് കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തൊഴുതു, സിഗ്നലിനെ തൊഴുതു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്താണ് സാറേ ഇങ്ങനെ സിഗ്നലിനെ തൊഴുതെന്ന് ചോദിച്ചപ്പോൾ, നമ്മ കടവുൾ താനേ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തമാശയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്. ഒന്നൊരു പ്രസന്ന ഭാവമുണ്ട്. പ്രസന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്കെല്ലാം ചെയ്തു തരും. അപ്പൊ സിഗ്നൽ പച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രസന്ന ഭാവമാണ്. അപ്പൊ നമുക്ക് എത്ര വേഗതയിൽ വേണേലും കടന്നു പോവാം. സിഗ്നൽ മഞ്ഞയായി കഴിഞ്ഞാൽ നമുക്കൊരു താക്കീത് തരികയാണ്, അപ്പുറത്ത് ഡേഞ്ചർ ഉണ്ടാവും, ശ്രദ്ധിക്കുക എന്നുള്ള ഒരു താക്കീതാണ് മഞ്ഞയിലുള്ളത്. ചുമപ്പാണ് വരുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, നീ ഇവിടെ നിർത്ത് എന്നാണ് ദൈവം പറയുന്നത്, ഇവിടെ നിർത്ത്. റെയിൽവേയിൽ പറയുന്നത് സ്റ്റോപ്പ് ദ ട്രെയിൻ അറ്റ് ദ ഫുട്ട് ഓഫ് ദ സിഗ്നൽ എന്നാണ് പറയുന്നത്. ചുമപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാൽ ചവിട്ടി കൊണ്ട് നിർത്തണം, മനസ്സിലല്ലേ, അതാണ് ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത്. ആ കാൽച്ചുവട്ടിന് അപ്പുറത്തേക്ക് പോയാൽ ആക്സിഡന്റ് ആണ്. കാൽച്ചുവട്ടിന് അതല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, സിഗ്നൽ പാസ് ചെയ്തു, ആർക്കും ഒന്നും വന്നില്ല, അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനെ സ്പാഡ് എന്നാണ് റെയിൽവേ പറയുന്നത്. സിഗ്നൽ പാസിംഗ് അറ്റ് ഡേഞ്ചർ, സർവീസിൽ നിന്ന് റിമൂവലാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത് ആ ചോപ്പ് സിഗ്നലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചോപ്പ് സിഗ്നലിൽ ഒരല്പം ഓവർഷൂട്ട് ചെയ്ത് നിന്നാൽ മതി സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യും. അത് എത്ര കൊല്ലത്തെ സർവീസ് ഉള്ളത്, നാളെ റിട്ടയർ ചെയ്യുന്ന ആളാണെങ്കിലും റിമൂവൽ ഫ്രം സർവീസ് ആണ് കൊടുക്കുക. അത്ര സേഫ്റ്റിയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങള് അവിടെ 10 മാസത്തെ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ ഒരു ട്രെയിനിങ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹെഡ്ക്വാർട്ടറിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, ഡ്യൂ ടു അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ നിങ്ങളുടെ ട്രെയിനിങ് ഇവിടെ വെച്ചിട്ട് 3 മാസത്തേക്ക് കുറച്ചിരിക്കുന്നു. 10 മാസത്തെ ട്രെയിനിങ് 3 മാസത്തേക്ക് കുറച്ചിരിക്കുകയാണ്. അപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിപ്പോകളിൽ നിന്നും വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ആളില്ല, അപ്പൊ ട്രെയിനുകൾ വെയിറ്റ് ചെയ്യാണ് ക്രൂവിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ 10 മാസത്തെ ട്രെയിനിങ് ഇട്ട് കഴിഞ്ഞാൽ അത് നീണ്ടുപോകും, അതുകൊണ്ട് 3 മാസത്തെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ടീസ് ആണ്. ഞങ്ങളെല്ലാവരും റെയിൽവേ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സേഫ്റ്റി കാറ്റഗറിയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 10 മാസത്തെ ട്രെയിനിങ് വേണമെന്നുള്ള അവർ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. എന്നിട്ടും ആളില്ല എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞ് സേഫ്റ്റി കാറ്റഗറിയിലെ ഞങ്ങളുടെ ട്രെയിനിങ്ങിനെ അവർ ചുരുക്കി കളയാണ്. ഇത് 3 മാസത്തേക്ക് ചുരുക്കുകയാണ് ഇത്. എന്നിട്ട് 3 മാസം 10 മാസത്തെ ട്രെയിനിങ് സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിച്ചു പോവാണ് ഇത്. അപ്പൊ ഈ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ ഞാൻ റെയിൽവേ കയറുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അത് 1986 കേട്ട ആ വാക്ക് 2022 റിട്ടയർ ചെയ്യുന്നതുവരെയും കേട്ടു. ഇപ്പൊ എന്റെ പിന്നിലെ തലമുറകളും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളില്ല, അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ആളില്ല. നമ്മൾ ലീവിന് ചെന്നാൽ സുഖമില്ലാതെ സിക്കിന് റെയിൽവേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ റെയിൽവേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ മുമ്പിലിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അങ്ങനെയല്ല നോക്കേണ്ടത്, വേറെ ഒന്നുമല്ലോ. പേഷ്യന്റിന്റെ അസുഖമാണ് ചോദിക്കേണ്ടത്. ഡോക്ടർ ആദ്യം ചോദിക്കും ലോക്കോ പൈലറ്റ് ആണോ എന്ന് ചോദിക്കും. ലോക്കോ പൈലറ്റ് ആണെങ്കിൽ സിക്ക് ലീവ് തരത്തില്ല, മരുന്ന് തരാം, മരുന്ന് കഴിച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെ ഇതെല്ലാം അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ കാരണമാണ്. ലീവ് ഇല്ല, സിക്കില്ല, അങ്ങനെ എന്ത് കാര്യത്തിന് ഇരുന്നാലും ഈ ഒരു അവസ്ഥ ഞങ്ങൾ അന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ചിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഇല്ലേ. റെയിൽവേ ആണ് ഈ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ. ആ റെയിൽവേയില് എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റിന്റെ തസ്തികയിൽ മാത്രമല്ല വേക്കൻസി ഉള്ളത്, എല്ലാ തസ്തികകളിലും ഇഷ്ടംപോലെ വേക്കൻസികൾ അൺഫിൽഡ് ആയിട്ട് കിടക്കുകയാണ്, വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഈ അവൾക്ക് ആർക്കും ജോലി കൊടുക്കാതെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഇപ്പം 10 പേര് ചെയ്യേണ്ട ജോലി 6 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 6 പേരുടെ വർക്ക് ലോഡ് എത്ര കൂടും? അതെ, ഇപ്പൊ സ്റ്റേഷനറി ജോലി ഇരിക്കുന്ന ആൾക്കാരാണ്, ക്ലർക്കുമാര്, ഓഫീസ് സൂപ്രണ്ടർ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വർക്ക് ഡിലേ ആകും, അല്ല പെൻഡിങ് ആകുമെന്നേ ഉള്ളൂ. പക്ഷെ ലോക്കോ പൈലറ്റുമാരിൽ വർക്ക് ലോഡ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റുകളാണ് ഉണ്ടാകുന്നത്. 1000 ആൾക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ആൾക്കാർ മരിക്കുകയാണ്, ആക്സിഡന്റ് പോലും മരിക്കുക. അല്ലെങ്കിൽ നാഷണൽ പ്രോപ്പർട്ടിയാണ് റെയിൽവേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കുറച്ച് ആൾക്കാരെ ചെയ്യാതിരിക്കുന്ന മൂലം. ഇതാണ് റെയിൽവേയിലുള്ളത്. പിന്നെ ഞാൻ താങ്കൾ ചോദിച്ച മറ്റേ ചോദ്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന ഈറോഡിലേക്ക് ഈ 3 മാസത്തെ ഇൻകംപ്ലീറ്റ് ട്രെയിനിങ്ങുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു. ഈറോഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈറോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണെന്നാണ് പറയുന്നത് റെയിൽവേയുടെ. അതിന് മാത്രം സ്റ്റാഫും ഡീസൽ പിന്നെ വർക്ക്ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സംഭവമാണ് ഈറോഡ്. അപ്പം അവിടെ അന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴെല്ലാം പഴയ ലോക്കോ പൈലറ്റുമാരാണുള്ളത്. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. ലോക്കോ പൈലറ്റ് ഇപ്പൊ അടുത്ത കാലത്താണ് മാറ്റിയത്, ഡെസിഗ്നേഷൻ മാറ്റി. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. അവരെല്ലാം ഈ സ്റ്റീം സർപ്ലസ്, സ്റ്റീം വന്നപ്പോൾ അബോളിഷ് ചെയ്യല്ലോ, സ്റ്റീം സർപ്ലസ് വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ അതിനകത്തേക്ക് കയറ്റിയ ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറെ ആൾക്കാർ ഡയറക്റ്റ് വന്ന ആൾക്കാരുണ്ടായിരുന്നു അന്ന്. പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻ എന്ന് പറഞ്ഞു, അവർക്കൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു കപ്പാസിറ്റി. അതല്ലാതെ താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറെ പേരുണ്ട്, അവരൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ റെയിൽവേയിൽ കയറുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തില്. ഡ്യൂട്ടിയിൽ ഗുഡ്സ് ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ 10 മണിക്കൂർ 12 മണിക്കൂർ 14 മണിക്കൂർ അങ്ങനെ നീളുകയാണ്, നമുക്ക് റിലീഫ് കിട്ടത്തില്ല. ഇങ്ങനെ മണിക്കൂർ കണക്കിന് വർക്കിംഗ് അവേഴ്സ് നീണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡയറക്ടർ റിക്രൂട്ടീസ് ഡിപ്ലോമ കഴിഞ്ഞ് വന്നു വരാം. അപ്പൊ ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് വണ്ടികൾ നിർത്താം എന്നൊരു തീരുമാനം എടുത്തിട്ട് 10 മണിക്കൂറിൽ റെസ്റ്റ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി. റെസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യണം. അത് ഏത് സ്റ്റേഷനിലായാലും, ഇപ്പം കാഞ്ഞിക്കൂടോ വാളയറിൽ ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് 10 മണിക്കൂറായിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ നിർത്തും. ഗുഡ്സ് ട്രെയിനുകളാണ്,
1: പ്രശ്നമില്ല.
2: അതെ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കിട്ടുന്നത് ഗുഡ്സ് ട്രെയിനിൽ നിന്നാണ്. റെയിൽവേയുടെ പിന്നെ ബാക്കിയുള്ള പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്, കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് ഈ ഗുഡ്സ് ട്രെയിനിന്റെ വരുമാനം കൊണ്ടാണ്. ഗുഡ്സ് ട്രെയിൻ അത്ര വലിയ റവന്യൂ ആണ് വരുന്നത്, ഗുഡ്സ് ട്രെയിനിൽ നിന്ന് വരുന്നത്. അപ്പം ആ വണ്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണ്. രണ്ടുപേരെ പോസ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്താണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടികൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ വണ്ടികൾ വഴിനീളം നിൽക്കാൻ തുടങ്ങി. മാസങ്ങളോളം നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ സസ്പെൻഷൻ, ചാർജ് ഷീറ്റുകൾ, ഇൻക്രിമെന്റ് കട്ട്, പ്രൊമോഷൻ വിത്തുകളുടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പം ഞങ്ങൾ കോടതിയിൽ പോയി, സി എ ടിയിൽ പോയി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയിൽ റെയിൽവേ പറഞ്ഞു, കോടതി അന്നേരത്തേക്ക് ഭയങ്കര മോശം രീതിയിൽ പറഞ്ഞു, നിങ്ങൾ എന്താണിത്, ഒരു സ്വതന്ത്ര രാജ്യമില്ല ഇന്ത്യ എന്ന് പറയുന്നത്, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാർ, സേഫ്റ്റി കാറ്റഗറിയിലുള്ളവർ ഇതുപോലെ 12, 14, 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ കോടതി തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഞങ്ങൾ സാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവരുടെ വർക്കിംഗ് ഹേഴ്സ് കുറയ്ക്കാൻ പറ്റില്ല, കുറേശ്ശെ കുറേശ്ശെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾ വർക്കിംഗ് അവേഴ്സ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ 10 മണിക്കൂറാക്കാം. അപ്പോഴും 8 മണിക്കൂർ പറയുന്നില്ല. ഞാൻ 1986 റെയിൽവേയിൽ കയറുന്നത്. 1886, അതിന് കൃത്യം 100 വർഷത്തിന് മുമ്പാണ് ചിക്കാഗോയിൽ മനുഷ്യൻ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിശ്രമത്തിന് 8 മണിക്കൂർ വിനോദത്തിനും വേണ്ടിയിട്ട് സമരം ചെയ്ത് വെടിയേറ്റ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ 8 മണിക്കൂർ ആലോചിക്കുന്നില്ല. അപ്പോഴും പറഞ്ഞ 10 മണിക്കൂറാക്കാന്ന് പറയുന്നത് ഞങ്ങള്. ഇന്നും ആ സമയം 11 മണിക്കൂറാണ്. ഇന്നും 11 മണിക്കൂറാണ് ആ സമയം ആക്കിയിരിക്കും. ഇന്നും 10 മണിക്കൂറാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അന്നേരം ഗുഡ്സിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സിനകത്ത് നൈറ്റ് ഡ്യൂട്ടി, എല്ലാവരും ഈ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ചെല്ലുന്നത് കൊണ്ട് ആർക്കും ഉറക്കം നിന്നുള്ള ശീലമില്ല. വല്ല സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടോ, വല്ല അമ്പലപ്പറമ്പില് വല്ല ബാലയോ നാടകമോ കാണാനൊക്കെ പോയിട്ടുള്ള പരിചയം മാത്രമുള്ള ഉറക്കം നിന്ന്. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 ദിവസം 7 ദിവസം ഒക്കെ നൈറ്റ് ഡ്യൂട്ടി, കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട്. ഗുഡ്സ് ട്രെയിനല്ലേ, താങ്കൾ പറഞ്ഞ പോലെ എവിടെങ്കിലുമൊക്കെ കാട്ടിന്റെ അവിടെ ഇവിടെ ആയിരിക്കും പിടിച്ചിടുന്നത്. ഒരു കടയൊന്നും ഉണ്ടാകത്തില്ല, പോക്കറ്റ് പൈസ ഉണ്ടാകും, ഭക്ഷണം കഴിക്കാൻ മാർഗം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉള്ള ഒരു പീരീഡ് ആയിരുന്നു എന്റെ ഗുഡ്സിന്റെ ഓർമ്മകൾ.
3: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് നമ്മളോട് ജീവിത അനുഭവങ്ങൾ, തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
1: അപ്പോ സാറ് പറയുന്നുണ്ടായിരുന്നു വി ആർ എസ് എടുത്ത് വരികയാണ് എല്ലാരും, ആരും തന്നെ കംപ്ലീറ്റ് ചെയ്യാറില്ല, എല്ലാരും വി ആർ എസ് എടുത്ത് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കാരണം, അത്രയ്ക്കും ഹെക്ടിക് ജോബ് ആണല്ലേ. അപ്പൊ 1000 ആൾക്കാർ അവരുടെ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു, പക്ഷെ അത് ഓടിക്കുന്ന വ്യക്തിക്ക് അത്ര അങ്ങ് നല്ലതല്ല അല്ലേ സാറേ.
2: അതുകൊണ്ടായിരിക്കും.
1: ഓക്കെ, അപ്പോ ഇനി ഗുഡ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മള് മെയിൽ അതുപോലെ തന്നെ പാസഞ്ചർ അല്ലെ, അങ്ങനെയൊക്കെ ആ വണ്ടികളും ഓടിച്ചിട്ടുണ്ടാവും.
2: എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും, അത് ഇതിന്റെ പ്രൊമോഷൻ ആണ്. ഗുഡ്സ് ട്രെയിനിൽ നിന്നുള്ള അടുത്ത പ്രൊമോഷൻ ആണ് മെയിൽ ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ. പാസഞ്ചർ ട്രെയിൻ കഴിഞ്ഞാൽ അടുത്തത് മെയിൽ എന്ന് പറയും. പണ്ട് ഈ ട്രിവാൻഡ്രം മെയിൽ, ചെന്നൈ, മംഗലാപുരം മെയിൽ എന്നൊക്കെ പറയുള്ളൂ, പിന്നെ പോസ്റ്റൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട ട്രെയിനുകളായിരുന്നു. ഇപ്പൊ അതെല്ലാം എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആകെയാണ്. അപ്പൊ അടുത്ത പ്രൊമോഷൻ അതിനകത്താണ്. അപ്പം ഈ ഗുഡ്സ് ട്രെയിനിന്റെയും പാസഞ്ചർ ട്രെയിനിന്റെയും വർക്കിങ്ങിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട്. പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ടൈം ടേബിളുമുണ്ട്. ആ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ്, സമയമുണ്ട്, ഇന്ന സമയത്ത് ഇന്ന സമയത്ത് പോകും എന്നൊക്കെയുള്ള ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ആ വണ്ടികൾ വർക്ക് ചെയ്യുന്നത്. ഗുഡ്സ് ട്രെയിനിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ടൈം ടേബിളൊന്നുമില്ല. റെയിൽവേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടൈം ടേബിൾ ഇല്ല. ടൈം ടേബിൾ ഇല്ലാതെ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്തൊക്കെ ഇതിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. എല്ലാം നിങ്ങൾ ഒരു ഇവിടുന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ പല സ്റ്റേഷനുകളും ചെറിയ ചെറിയ സ്റ്റേഷനുകളുടെയൊക്കെ ലൂപ്പ് ലൈനുകൾ എന്ന് പറയും. ഈ ലൂപ്പ് ലൈനിലൊക്കെ ഓരോ ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ടാവും. അത് ഒരു പാസേജ് എന്നാണ്, റെയിൽവേ വഴി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പാസേജിന് വേണ്ടിയിട്ട്. ഒരു എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് തള്ളി അടുത്ത സ്റ്റേഷൻ കൊണ്ടുവരുത്തും. പിന്നെ അങ്ങനെ അതാണ്. അതപ്പോ ഇതിന് പക്ഷേ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒരു ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ആശ്വാസമാണ് അതിനകത്തുള്ളത്. എങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയാണ്.
1: കണ്ടിന്യൂസ്
2: നൈറ്റ് ഡ്യൂട്ടി, 4 നൈറ്റ് 5 നൈറ്റ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികളാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഔട്ട് സ്റ്റേഷനിലൊക്കെ നമുക്ക് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടെ റെസ്റ്റും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ്.
1: ഇപ്പൊ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും ലോക്കോ പൈലറ്റിന്? ഇപ്പോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം? അങ്ങനെ
2: ഇല്ല, ഓരോരുത്തർക്കും ഒരു ബീറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ പാലക്കാട് ഡിപ്പോയിലാണ്. അവിടെ ഒരു ക്രൂ ബുക്കിംഗ് ഓഫീസ് ഉണ്ട്. ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തസ്തികളുണ്ട്. അങ്ങനെ ആ റണ്ണിങ് സ്റ്റാഫിന്റെ ഓഫീസാണ് ക്രൂ ബുക്കിംഗ്. അത് എല്ലാ ഇപ്പൊ പാലക്കാട് ഡിവിഷനിൽ പാലക്കാട്ടുണ്ട്, ഷൊർണൂരുണ്ട്, കാലിക്കട്ടുണ്ട്, മംഗലാപുരത്തുണ്ട്, ഇത്ര സ്ഥലത്തേ ഉള്ളൂ. പിന്നെ ഉള്ളത് തിരുവനന്തപുരം ഡിവിഷൻ, അപ്പുറത്ത് തിരുവനന്തപുരം ഡിവിഷനിലാണ് എറണാകുളം, കൊല്ലം, അങ്ങനെ അവിടെ കിടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ക്രൂ ബീറ്റ് ഉണ്ട്. ഇപ്പം പാലക്കാട്ടിലെ പാലക്കാട്ടുള്ള എക്സ്പ്രസ് ലോക്കോ പൈലറ്റുമായി വർക്ക് ചെയ്യുന്നുണ്ട്. പാലക്കാട് ടു മംഗലാപുരം, പാലക്കാട് ടു എറണാകുളം, പാലക്കാട് ടു ഈറോഡ്, പാലക്കാട് ടു ഡിണ്ടിഗൽ, ഈ 4 സെക്ഷനാണ് ഞങ്ങൾക്ക് വർക്കുന്നത്. അപ്പം അവിടുന്ന് ഒരു വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പാലക്കാട് വന്ന് ഇറങ്ങും. പാലക്കാട് നിന്ന് ഞങ്ങളെടുത്ത് ഈറോഡിൽ ചെല്ലും. ഈറോഡിൽ നിന്ന് വേറൊരാളെടുത്ത് ജോലാർപട്ടയ്ക്കോ ചെന്നൈയിലേക്കോ പോകും. അങ്ങനെ ആ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
1: ഒരുപാട് പേര്
2: ഒരുപാട് പേര് കേരള എക്സ്പ്രസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് എത്രയോ കുറവ് മാറി മാറിയാ പോകുന്നത്.
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ബ്രേക്ക്.

0: വെൽക്കം ബാക്ക്. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റ് റൂമുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ.
1: പണ്ടൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കാണാറില്ല. ഒരു വളയം കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ഓടി ഒരു വളയം വാങ്ങിക്കുന്ന, ഒരു വളയം ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും എന്താണ് അതിൽ എന്താണ്?
2: അത് ആദ്യകാലത്തെ സിഗ്നൽ സംവിധാനത്തിനകത്തുള്ളതാണത്. ടോക്കൺ ഏരിയ എന്നാണ് പറയുന്നത്, ടോക്കൺ. അതായത് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഒരു അതോറിറ്റി വേണം. ചുമ്മാ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ പാലക്കാട് നിന്ന് എനിക്ക് പറടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് അടുത്ത് വാളയാറുണ്ട്, വാളയാറിൽ നിന്ന് കഞ്ഞിക്കോട്ടിലേക്ക് പോകണം. എനിക്ക് ഈ വാളയാർ സ്റ്റേഷൻ വിട്ട്, സ്റ്റേഷൻ വിട്ടിട്ട് ആ മറ്റേതിന്റെ പേര് മെയിൻ ലൈൻ എന്നാണ് പറയുന്നത്, ആ ലൈനിലേക്ക് ഇറങ്ങുന്നതിന് എനിക്കൊരു അതോറിറ്റി വേണം. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞൊരു സിഗ്നൽ ഉണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട്. ആ സിഗ്നൽ പച്ച നിറത്തിൽ വരുന്നതാണ്, അതാണ് എന്റെ അതോറിറ്റി. അന്ന് ഉള്ള അന്ന് ഇങ്ങനത്തെ സിസ്റ്റം അല്ല, ബ്ലോക്ക് റെസ്പോണ്ടുകൾ വേറെ രീതിയിലുള്ളതാണ്. ടോക്കൺ ടോക്കണാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ഒരു ചൂരല്, അത് ഈ കനമുണ്ട് അതിന്, അതിന്റെ ഒരു 4 ഇഞ്ച് പിന്നെ ഇതായിട്ട് ചുറ്റി ചുറ്റി വെക്കും. ചുറ്റി വെച്ചിട്ട് അതിന്റെ താഴെ ഒരു പിടിയുണ്ടാവും, താഴെ ഒരു പിടിയുണ്ടായിട്ട് അതിനകത്തൊരു പൗച്ച് വെച്ചിട്ടുണ്ട്, പൗച്ചുണ്ട് ലെതർ ബാഗ് പോലെ. അതിനകത്തൊരു മെറ്റൽ ടോക്കൺ ഉണ്ട്, വളയത്തിലൊരു മെറ്റൽ ടോക്കൺ. അപ്പൊ ആ മെറ്റൽ ടോക്കണിനകത്ത് നമ്മുടെ സ്റ്റേഷൻ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ വാളയാറാണെങ്കിൽ WR എന്നാണ് സ്റ്റേഷന്റെ കൂടെ, കഞ്ഞിക്കോടിന്റെ KJKD എന്നാണ്. അപ്പൊ WR KJKD എന്നിട്ട് അതിന്റെ താഴെ ഒരു നമ്പർ എഴുതി വെക്കും, ഒരു കോഡ് നമ്പർ, ടോക്കണ്ട നമ്പർ. അതാണ് എന്റെ അതോറിറ്റി, മനസ്സിലല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിർത്തുന്ന സ്റ്റേഷനാണ് നമുക്ക് വണ്ടിക്ക് സ്പീഡ് കുറവാണെങ്കിൽ പിക്കപ്പ് ചെയ്ത് തരിക. പക്ഷെ റൺ ത്രൂ പോകുന്ന വണ്ടികളുണ്ട്, 100 കിലോമീറ്റർ സ്പീഡ് എക്സ്പ്രസ് ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും ഒന്നും നിർത്തത്തില്ല. ഇപ്പം വാളയാർ നിർത്തത്തില്ല, കഞ്ഞിക്കോട് നിർത്തത്തില്ല, അല്ലെ അപ്പുറത്ത് പോയിട്ട് ലക്കിടിയിൽ നിർത്തില്ല, അങ്ങനെയുള്ള സ്റ്റേഷനിലും നിർത്തത്തില്ല, മെയിൻ സ്റ്റേഷനിൽ
3: നിർത്തുള്ളൂ.
2: നിർത്തുമ്പോഴത്തേക്ക് ഇയാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ സ്റ്റേഷൻ സ്റ്റാഫ് ഈ ചൂരലിന്റെ വളയങ്ങന്റെ പിടിയുണ്ട്, ഈ പിടി ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ പന്തവും കത്തിച്ച് പിടിക്കും രാത്രിയിൽ. കാരണം ആളിനെ തിരിച്ചറിയണമല്ലോ. അന്ന് ഈ ചെറിയ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിൽ മാത്രമേ റൂമിൽ ലൈറ്റ് ഉണ്ടാകത്തുള്ളൂ. മാത്രമല്ല നമ്മൾ ദൂരെ നിന്ന് വരികയാണ്, ദൂരെ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഇയാൾ നിൽക്കുന്ന ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അതിനാണ് ഒരു കയ്യിൽ പന്തവും ഒരു കയ്യിൽ ഈ ടോക്കണും പിടിച്ചോണ്ട് ഇയാൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക്, എക്സ്പ്രസ് ഡ്രൈവർ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക്, ഇയാൾ ആദ്യം ടോക്കൺ കാണുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയ്ക്കും, പവർ കുറയ്ക്കും. ടോക്കൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളി ഫുൾ സ്പീഡിൽ അങ്ങോട്ട് അടിക്കും, പെട്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്. 8 ഡീസൽ എഞ്ചിന്. അപ്പൊ ഈ പിന്നെ മാളങ്ങളിൽ നിന്ന് സർപ്പം പുറത്ത് ചാടുന്നത്, പണം പിരിച്ച് സർപ്പം ചാടുന്ന പോലാണ് ഈ അതിനകത്തെ പിന്നെ സ്മോക്ക്, കരി പിന്നെ കരിപുക, കരിപുക പുറത്തേക്ക് ചാടുന്നത്, പുറത്തേക്ക് ചാടും. ഈ വണ്ടിയാണെങ്കിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വരുമ്പോഴത്തേക്ക് ഡീസൽ എഞ്ചിനൊക്കെ ചില ലോങ് ഹുഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെട്ടി വറച്ചോണ്ടിരിക്കും, ഭയങ്കര വേഗതയായിരിക്കും. ഈ നിൽക്കുന്ന ആള് പ്ലാൻ ഈ ട്രെയിനോട് അടുത്ത് ചേർന്നാണ് നിൽക്കേണ്ടത്. അവനൊരു മനുഷ്യനാണല്ലോ, ഈ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. ഇയാൾ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇത്ര 100 കിലോമീറ്റർ വേഗതയിൽ ഈ ഭാരമുള്ള സാധനമാണ് പിടിക്കുന്നത്. അപ്പൊ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്കിത് കൈയുടെ ഈ ഭാഗത്ത് അടി വരും. അടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇവിടൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, ലാത്തിക്ക് അടി കിട്ടുന്ന പോലാണ് ഇവിടെ അടി കിട്ടി കഴിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടാറുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ട് ചിലപ്പോഴും മിക്കവാറും ഗ്ലൗസ് ഇടും, ഗ്ലൗസ് ഇട്ടാലൊന്നും അടി വരില്ല. അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ഞാൻ കൈ അകത്തോട്ട് ഇട്ട ഉടനെ ഇയാള് പിടിപെടണം, ഇയാള് ടോക്കണിൽ പിടിപെടണം, അപ്പോഴേ എനിക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവര് ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിടിപെടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ വെയിറ്റ് എന്റെ കയ്യിൽ വന്ന് വീഴും. അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഡിസ്ലൊക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത്, ഓരോ ജോയിന്റുകളിലൊക്കെ. അതാണ് ആ ടോക്കൺ എന്ന് പറയുന്ന കഥ. അതിപ്പോഴില്ല, ഇപ്പൊ അത് മാറി. ഇപ്പൊ സിഗ്നൽ സിസ്റ്റം ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി.
0: രാജഗോപാൽ സാറിന്റെ അനുഭവങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: വെൽക്കം ബാക്ക്. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം.
1: ഇപ്പൊ പല ട്രെയിനുകളും വൈകുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, യാത്രക്കാർ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഇത്ര മണിക്കൂർ വൈകി, ചിലതൊക്കെ ഒരു ദിവസം വൈകി ഓടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ വൈകി പോകുന്നത്?
2: ട്രെയിൻ വൈകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പം ഏതെങ്കിലും ഗുഡ്സ് ട്രെയിനുകൾ പാളം തെറ്റി അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. ചിലപ്പം ഈ നാച്ചുറൽ കലാമിറ്റി, വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് റെയിൽ ട്രാക്ക് വാഷ് ഔട്ടായി പോവുക, അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. പിന്നെ എഞ്ചിൻ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, എഞ്ചിനൊക്കെ ഓടിപ്പോകുന്ന വണ്ടിയുടെ എഞ്ചിനുണ്ട്, എഞ്ചിൻ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എഞ്ചിൻ കൊണ്ടുവന്ന് മാറ്റി, അപ്പോഴത്തേക്ക് ഈ വണ്ടി, ആ ഫെയിലായ വണ്ടിയുടെ പങ്ക്ച്വാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ മറ്റ് വണ്ടികളുടെ പങ്ക്ച്വാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടികളൊക്കെ കയറ്റിവിടും. ഇത് ഇങ്ങനെ ഒരുപാട് ഡിലേ ആയിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ അവിടെ നിൽക്കും? അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൽ കൂടെ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മുൻപിലുള്ള ട്രെയിൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഉള്ളതൊക്കെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയും. ഓട്ടോമാറ്റിക് ഏരിയ ചെന്നൈ വേറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ ട്രെയിൻ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോകുന്ന ട്രെയിൻ വഴിയിൽ എന്തെങ്കിലും കേടായി വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പം നമ്മുടെ ട്രാഫിക് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് 130% കൂടുതലാണ് ട്രാഫിക് പിന്നെ ഈ പിന്നെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രെയിൻ കപ്പാസിറ്റിയെ, പിന്നെ റെയിൽ കപ്പാസിറ്റിയെക്കാരും ട്രാക്ക് കപ്പാസിറ്റി 130% കൂടുതലാണ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലൈനോ ക്വാഡ്രപ്പിൾ ലൈനോ മൾട്ടിപ്പിൾ ലൈനുകളോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും.
0: ഈ ലോക്കോ പൈലറ്റിന്റെ റൂമിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം, സാഹചര്യം അതൊക്കെ കിട്ടാറുണ്ടോ? അത് ഫുൾ ടൈം നമ്മൾ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും, എങ്ങനെയാണ്?
2: ലോക്കോ പൈലറ്റിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ. ഒന്ന്, യൂറിൻ പാസ് ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ലേഡി ലോക്കോ പൈലറ്റ്സിന് ഇപ്പൊ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ മാസത്തില് പീരീഡ്സ് ഒക്കെ ആകുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് പോകണമെങ്കിൽ, ഞങ്ങൾ ആണുങ്ങളൊക്കെയാണ് തീരെ നിർബന്ധമില്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് ട്രാക്കിന്റെ അവിടെ ആൾക്കാർ പോയാലും സാരമില്ല ആൾക്കാർ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുണ്ട് എന്തെങ്കിലും നിർവഹിക്കേണ്ടി വരും. പക്ഷെ ഇതില്ലാത്തത്, ഇത്രയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു എഞ്ചിനിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാതിരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ, ഞങ്ങൾക്ക് ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, കാറ്റഗറിക്കൽ യൂണിയനാണ്. വർഷങ്ങളായിട്ട് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വെച്ച് തരണമെന്നുള്ളത്. ഇപ്പൊ വളരെ അത്യപൂർവമായിട്ട് അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ടെന്ന് പറയുന്നു, ഒന്ന് രണ്ട് ലോക്കുകളിലുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണത്തിനും നമുക്ക് യാതൊരു തരത്തിലുള്ള സമയവും തന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ട് പോയിട്ടുള്ള ഒരുപാട് പേർക്ക് ചാർജ് ഷീറ്റ് കിട്ടിയിട്ടുമുണ്ട്, ചാർജ് ഷീറ്റും പണിഷ്മെന്റും കിട്ടിയിട്ടുമുണ്ട്. പിന്നെ റണ്ണിങ്ങിന്റെ സമയത്ത്, ഇപ്പൊ ഞാൻ എക്സ്പ്രസ് ട്രെയിൻ പോകുന്നു, കണ്ണൂർ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി നേരിയ, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഭക്ഷണം മേടിച്ചു. ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ ആകെ കണ്ണൂർ ആ വണ്ടി നിർത്തുന്നത് 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് സമയത്ത് കണ്ണൂർ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് സിഗ്നൽ ഇട്ടിരിക്കും, വണ്ടി പോകണം. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 3 മിനിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ മംഗലാപുരത്തിലാണ്, മനസ്സിലായില്ലേ? ഇടയ്ക്കുള്ള സ്റ്റേഷനിലൊക്കെ പിന്നെ ഓരോ മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനോ ബാക്കിയുള്ളതിലേക്ക്, കാരണം നമുക്ക് പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. സിഗ്നലാണല്ലോ ഏറ്റവും പ്രശ്നം. സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുന്നു. ട്രാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എഞ്ചിനീയറിംഗ് സ്റ്റാഫ്, ട്രാക്കിന്റെ റിപ്പയറിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും. അപ്പൊ നമുക്ക് കോഷൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് തന്നിരിക്കും, അതിനകത്തുകൊണ്ട് 3 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ ഇത്ര സ്പീഡിൽ, സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ആ സ്പീഡിൽ അവിടെ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അഡിയർ ചെയ്യണം. അപ്പോൾ ഇതിനെ, ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കാനോ ബാക്കിയുള്ളതിനൊന്നും സമയം ഉണ്ടാകത്തില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയം തരണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും ബൈപ്പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
0: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്, തന്റെ ഒഫീഷ്യൽ ലൈഫിലെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. പക്ഷേ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. അദ്ദേഹത്തോട് ഒരു നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ചുമ്മാ
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രസിഡന്റിന് ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ റിജിലിയൻസ് ഇന്നോവേഷൻ കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി ഇൻ പ്രാഥമികതകൾ സാഥ് ഹംനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജനസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയ ഹൈ.
0: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ

0: വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാ അങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണകൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽത്തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:00.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: It's your man.

നടന്നാൽ പുലരി മഴ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

FM 90.4. It's Rhythm of Palakkad.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. ഗെറ്റ് ആക്സസ് ടു ഹെൽത്തി ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 0492322688. മൊബൈൽ 9496000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ബിസിനസ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ. ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യുവന.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
5: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
4: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
8: ഒരു സിനിമയുടെ കഥ നമ്മളോട് പറയുന്നത് കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെയാണെങ്കിലും അതിന്റെ ഇമോഷൻസ് നമ്മളിലേക്ക് കൂടുതലായി എത്തിക്കുന്നത് പലപ്പോഴും സംഗീതം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. എന്നാൽ സിനിമയുടെ മൂഡിനും കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ അനുസരിച്ച് വളരെ വ്യത്യസ്തമായൊരു സംഗീത ലോകം സൃഷ്ടിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജേക്സ് ബിജോയ്. ഇന്ന് ജേക്സ് ബിജോയുടെ സംഗീതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാരമ്പര്യ സംഗീതമായിക്കോട്ടെ, ഇലക്ട്രിക് സൗണ്ട്സ് ആയിക്കോട്ടെ, ഫോക്ക് മുതൽ ഓർക്കസ്ട്രേഷൻ വരെ വലിയ പരീക്ഷണങ്ങൾ ചെയ്യാൻ മടിക്കാത്ത ഒരു സംഗീതയാത്രയാണ് ജേക്സ് ബിജോയ്ക്കുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും രണം എന്ന സിനിമയിലെ ടൈറ്റിൽ ട്രാക്ക് തന്നെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മ്യൂസിക് നമുക്ക് മലയാള സിനിമയിലേക്ക് എത്തി പാട്ടാണ് നമ്മൾക്ക്.

മ്യൂസിക്കിനെ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗമാക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജേക്സ് ബിജോയ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ട്.

ിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഏതാണ്ട് 60 സിനിമകൾക്ക് ശേഷമാണ് ഇരാറ്റുപേട്ടയിലുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ സമ്മർ വെക്കേഷൻ ഇരിക്കുന്ന സമയത്താണ് ഒരു കോള് വരുന്നത്. ഒരു ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അദ്ദേഹത്തിന്. കാരണം ലാലേട്ടന്റെ ഒരു സിനിമ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു ദിവസം അയാളുടെ ലൈഫിലേക്ക് എത്തുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ആൻഡ് വളരെ മാസ് ആയിട്ടുള്ള ഫൂട്ടേജുകളും ഒക്കെ കാണുമ്പോഴും അത് മ്യൂസിക് ഇല്ലാതെ കാണുകയാണെങ്കിൽ പോലും ഇത് ഞാൻ ഏറ്റു, ഇത് ഞാൻ ചെയ്തോളാം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു സിനിമയുടെ ഡയറക്ടറിനോട് സംസാരിച്ചത്. കാരണം ഒരു ഒരു പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും കിട്ടാത്ത ഒരു മൊമെന്റ് അദ്ദേഹത്തിന്റെ ലൈഫിൽ കിട്ടിയപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് പാട്ടുകൾ ആ സിനിമയിലുണ്ടെങ്കിലും ഏതാണ്ട് 8 മണിക്കൂർ എടുത്ത് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് എന്തൊരു ചെയ്യലാണ് എന്ന ഗാനം. നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. കുറച്ച് ഹൈ നോട്ട്സ് വരുന്ന ഒരു പാട്ടാണ്, കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ സമയമെടുത്ത് ബ്രേക്ക് എടുത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്തൊരു പാട്ട് കൂടിയാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് പാട്ടാണ്. ആ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ ശരിക്കും ഹെൽപ്പ് ചെയ്തൊരു പാട്ട് എന്ന് കൂടി പറയണം. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടി, ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ മ്യൂസിക്കൽ ഐഡന്റിറ്റി നൽകാൻ ശ്രമിക്കുന്ന കലാകാരൻ ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഒരു ഫാൻ ബോയ് മൊമെന്റ് അദ്ദേഹം ആദ്യം റീക്രിയേറ്റ് ചെയ്തത്, അതായത് ലാലേട്ടൻ മൊമെന്റ് റീക്രിയേറ്റ് ചെയ്തത് ശരിക്കും ഒരു ലാൽ സോങ് ഒരു ആന്തം സോങ് ക്വീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നു. ഇപ്പോഴും പല സ്റ്റേജ് എൻട്രീസിനും ലാലേട്ടൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പാട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു പാട്ടിനെ പറ്റിയാണ്, വെണ്ണിലവേ എന്ന് പറയുന്ന ഒരു ഗാനം. ഒരുപാട് പേരുടെ മനസ്സിലേക്ക് നേരിട്ട് ഇടിച്ചിറങ്ങിയൊരു പാട്ടാണ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. ആൻഡ് ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഫുൾ ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമ, പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഈ സിനിമ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ട്രെയിലറിന് തന്നെ വൻ സ്വീകാര്യത കിട്ടിയപ്പോൾ പാട്ടുകളും അത്ര തന്നെ ഗംഭീരമാക്കണം എന്ന ഒരു വലിയ ആഗ്രഹത്തിൽ നിന്നാണ് ഇതിലെ പല പാട്ടുകളും ചെയ്തിട്ടുള്ളത്. അങ്ങനെ മ്യൂസിക് ഹിറ്റ് ആക്കണം എന്നുള്ള വലിയ വിശ്വാസം, അത് ഡയറക്ടറിന്റെ ആ ഒരു വിശ്വാസത്തിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ തന്നെയായിരുന്നു ചെയ്തത്. ആൻഡ് വെണ്ണിലവേ എന്ന് പറയുന്ന ഒരു ഗാനം, അത് ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ആ സിനിമയിൽ വരുന്ന ഒരു പാട്ടാണ്. ഒരു പെയിനും ഒരു ഒരു ഹോപ്പും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു മൊമെന്റിൽ വരുന്ന ആ ഒരു പാട്ട് വളരെ ഭംഗിയായി തന്നെ ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്തു. ആൻഡ് ആ പാട്ട് കേട്ടതിന് ശേഷം സിനിമയുടെ ഡയറക്ടർ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹരിശങ്കർ, സൂരജ് സന്തോഷ്, സിയ ഉൽഹക്, അജയ് ശ്രാവൺ എല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ജ്യോതിഷ് ടി കാശിയാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ക്വീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത ഈ ഗാനം ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം 90.4, ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം. പക്ഷെ ജേക്സ് ബിജോയ് ആണ് ഈ പാട്ട് ചെയ്തത് എന്ന് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. എനിക്ക് ഒന്നും നമ്മൾ ആരാണ് ഈ പാട്ടിന്റെ പുറകിൽ എന്നൊന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയ ഒരു പാട്ടായിരിക്കും മിന്നലഴകി എന്ന് പറയുന്ന ഈ ഒരു ഗാനം. അന്ന് ആൽബം സോങ്ങുകളൊക്കെ അത്യാവശ്യം ഹിറ്റായി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പാട്ട് കയറി അങ്ങ് കൊളുത്തുന്നത് അല്ലെ. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ രസം. അങ്ങനെ കയറി കൊളുത്തിയ ഒരു പാട്ടായിരുന്നു മിന്നലഴകി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു ചെറിയൊരു ട്യൂൺ മാത്രമേ ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കോളേജൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് സന്തോഷ് നാരായണനാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അന്ന് ഒരു ഫ്രണ്ട് വഴിയാണ് വിനീത് ശ്രീനിവാസൻ ഈ പാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ അത് പാട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ വിനീത് തന്നെ കയ്യിൽ നിന്നിട്ടതാണ് ഈ പാട്ട് തുടങ്ങുന്ന സമയത്തുള്ള ഒരു ഒരു ഒരു ഒരു സംഭവം ഉണ്ടല്ലോ. അതൊരു ശരിക്കും അതിനൊരു അതൊരു ഭാഷയൊന്നുമല്ല, പക്ഷെ പുള്ളി കൈ നിട്ടൊരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു കളക്റ്റീവ് എഫേർട്ട് കൊണ്ട് ഭയങ്കര മനോഹരമായൊരു ട്യൂൺ നമ്മുടെ കാതുകളിലേക്ക് എത്തി. അങ്ങനെ ഒരു പാട്ടായിരുന്നു മലയാളി എന്ന ആൽബത്തിന് വേണ്ടി ജേക്സ് ബിജോയ് കമ്പോസ് ചെയ്ത മിന്നലഴകി. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ജലു ജയരാജ് വരികൾ എഴുതി ജേക്സ് ബിജോയും വിനീത് ശ്രീനിവാസനും മായയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദി ആൽബം മലയാളി മിന്നലഴകി. ഓൺലി ഓൺ അഹല്യ FM 90.4. ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

എന്നരികിലൊന്നണയാമോ? ഏയ്, ഇതെനിക്കല്ല. ദിസ് ഇസ് ഫ്രം രാജ് ടു റോമാ.

ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇഷ്ക് എന്ന സിനിമയിൽ നിന്നും. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4, ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടേത് അല്ലെ. സോ ഈ പാട്ട് പറയുവാൻ എന്ന ഗാനം ഇഷ്ക് എന്ന സിനിമയിൽ, ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തൊരു പാട്ടായിരുന്നില്ല. ജേക്സ് ബിജോയ് ഇത് വേറെ എപ്പോഴോ കമ്പോസ് ചെയ്ത്, വേറെ എന്തോ ഒരു തോട്ടിൽ, വേറെ എന്തൊക്കെയോ ലിറിക്സിൽ കമ്പോസ് ചെയ്ത് വെച്ചിരുന്ന ഒരു പാട്ടായിരുന്നു. ഫുള്ളി കമ്പോസ്ഡ് ആയിട്ടുള്ള ലിറിക്സ് അടക്കം എഴുതി വെച്ചിട്ടുള്ള ഒരു പാട്ട്. പക്ഷെ അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ, ഇഷ്ക് മൂവിയുടെ ഡയറക്ടർ വന്ന് ചോദിക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു സിനിമയിൽ, നമുക്കൊരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ, എന്നാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കിയാലോ എന്ന് പറയുന്നു. അങ്ങനെ ഈ സിനിമയുടെ ലിറിക്സും ട്യൂണും എല്ലാം ഈ സിറ്റുവേഷന് പറ്റിയ പാട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ എത്രയോ നാളും മുൻപ് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്, പക്ഷെ എങ്ങനെയാണ് അത് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് അതിനൊരു ആൻസർ ഒന്നുമില്ല. പക്ഷെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത ഒരു പാട്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ ഈ ഒരു സോങ് ഈ ഒരു സിനിമയുടെ ഭാഗമാവുകയാണ് ചെയ്തത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോ പോൾ വരികൾ എഴുതി, സിത് ശ്രീരാമും നേഹ എസ് നായരും മനോഹരമായി പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി ഇഷ്ക്, ജേക്സ് ബിജോയുടെ മ്യൂസിക്കിൽ, ഓൺലി ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക്. അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് ആർ ജി ഹീര. ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊമേഴ്ഷ്യൽ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. ജേക്സ് ബിജോ എന്ന സംഗീത സംവിധായകന്റെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു കൊമേഴ്ഷ്യൽ ഹിറ്റാണ് ഡേവിഡ് കാച്ചുപ്പള്ളി പ്രൊഡക്ഷനിൽ നിന്നും പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലേക്ക് വരുന്ന ഒരു ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ മലയാളം സിനിമയുടെ ഒരു ഭാഗമാകുന്നു, അതായത് രണത്തിനൊക്കെ ശേഷം കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യലി ഹിറ്റാകാൻ പോകുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ പോകുന്നു എന്ന് പറയുന്നത് ജേക്സ് ബിജോയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു. അങ്ങനെ ഈ സിനിമയിലേക്ക് ജേക്സ് ബിജോ എത്തുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ജോഷി സാറിനെ പോലുള്ള ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പേടിയുള്ള ഒരു കാര്യമായിരുന്നു. എന്നാലും അത് ഭംഗിയായി തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു. എപ്പോഴും ഒരു ഫാദർലി അഫെക്ഷൻ ആണ് ജോഷി സാറിൻ്റെ അടുത്ത് തോന്നിയിട്ടുള്ളത് എന്ന് പലപ്പോഴും ജേക്സ് ബിജോ ഇന്റർവ്യൂസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കിട്ടിയിട്ടുള്ള ഒരു അവസരമായിരുന്നു പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന സിനിമ. സോ ഇതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നീലമാലാഖി എന്ന് പറയുന്ന ഒരു ഗാനം. ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി കേശവ് വിനോദ് പാടിയിട്ടുള്ള ഈ പാട്ട് പൊറിഞ്ചു മറിയം ജോസ് എന്ന സിനിമയിലേതാണ്. ജേക്സ് ബിജോ തന്നെ കമ്പോസ് ചെയ്ത ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ജേക്സ് ബിജോ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കുളിച്ചോണ്ടിരിക്കുമ്പോ കിട്ടിയ ഒരു പാട്ടിന്റെ ട്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ശരിക്കും അങ്ങനെയാണ് സംഭവിച്ചത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകൻ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് കുളിക്കുക എന്ന് പറയുന്ന ഒരു മൊമെന്റ്. അപ്പോ ആ ഒരു മൊമെന്റിൽ കിട്ടിയ ഒരു ട്യൂണാണ് മൺസൂൺ മാംഗോസ് എന്ന് പറയുന്ന സിനിമയിലെ ട്യൂൺ. എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിലേ ഒരു 10th ഇലവൻത്തിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പല ട്യൂണുകൾ മനസ്സിലേക്ക് വരുന്നതിന്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ട്യൂണാണ്. അങ്ങനെ പെട്ടിയിലായി പോയാൽ നമ്മൾ പെട്ടിയിലിരിക്കുന്ന നമ്മളുടെ മനസ്സിന്റെ വേറെ ഏതൊക്കെയോ കോണിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ട്യൂൺ എന്ന് പറയുന്ന പോലത്തെ ഒരു ട്യൂണായിരുന്നു. അങ്ങനെയുള്ള ഒരു പാട്ടാണ് റോസി സോങ്ങിന് വേണ്ടി, മൺസൂൺ മാംഗോസ് എന്ന സിനിമയിലെ റോസി സോങ്ങിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നി, ഇത് വർക്ക് ആവും എന്ന് തോന്നി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ഓർക്കസ്ട്രേഷനിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ആൻഡ് ഇത് പാടിക്കാൻ വേണ്ടി ശ്രേയാ ഘോഷാലിനെയാണ് അദ്ദേഹം ചൂസ് ചെയ്തത്. വളരെ സോഫ്റ്റ് സോങ്ങുകളാണ് നമ്മൾ കൂടുതൽ ശ്രേയാ ഘോഷാലിനെ കേട്ടിട്ടുള്ളതെങ്കിലും ഇത്തരം ഒരു കുറച്ചും കൂടെ ഒരു ബബ്ലി ആയിട്ടുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബീറ്റ് ഉള്ള പാട്ടിൽ ശ്രേയാ ഘോഷാൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അത് അടിപൊളിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ജേക്സ് ബിജോയ് ശ്രേയാ ഘോഷാലിനെ ചൂസ് ചെയ്തത്. ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാട്ടിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ബോംബെയിൽ പോയ സമയത്ത് ശ്രേയാ ഘോഷാൽ ചോദിച്ചു, ശരിക്കും ഇത് ഞാൻ തന്നെയാണോ പാടേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ശ്രേയാ ഘോഷാൽ ജേക്സ് ബിജോയിനെ നോക്കിയത്. പക്ഷേ ജേക്സ് ബിജോയ് ഫുള്ളി കോൺഫിഡന്റ് ആയിരുന്നു ആൻഡ് വളരെ ഭംഗിയായി തന്നെ ശ്രേയാ ഘോഷാൽ അത് പാടി. സോ കുളിക്കുമ്പോൾ കിട്ടിയ ഒരു ട്യൂൺ എന്നൊരു പേരുള്ളൊരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. മനോജ്

കുറൂർ വരികളേതി, ശ്രേയാ ഘോഷാലും ജേക്സ് വിജോയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി മൺസൂൺ മാംഗോസ് ഓൺ ഓർമ്മയിലുണരും. ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: 90.4 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജെ ഹിരാ, ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജേക്സ് ബിജോയുടെ ഏറ്റവും മനോഹരമായ ക്രിയേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം വളരെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സിനിമയാണത്. ഒരു അട്ടപ്പാടിയിലുള്ള സിംഗേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മ്യൂസിക്കൽ ടെക്സ്ചർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആക്ച്വലി ഇങ്ങനെ കുറച്ച് സിംഗേഴ്സ് ഉണ്ട് എന്ന് ഡയറക്ടർ അദ്ദേഹത്തിനോട് പറയുകയും എന്നാൽ പിന്നെ നമുക്ക് കൺഫ്യൂസ് ചെയ്യേണ്ട, അവരെ നമുക്ക് എറണാകുളത്തേക്ക് കൊണ്ടുവരാം അങ്ങനെ പാടിപ്പിക്കാം എന്നൊക്കെ പറയുകയും അപ്പോഴാണ് നഞ്ചിയമ്മ എന്ന് പറയുന്ന ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറിനെ ആ കൂട്ടത്തിൽ നിന്ന് കണ്ടുപിടിക്കുകയും. കാരണം ഒരുപാട് പേര് പാടാണ്, പക്ഷെ ലീഡ് ചെയ്യുന്ന ഈ പാട്ടുകാരിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുകയും അവരെ പിക്ക് ചെയ്യുകയും കൃത്യമായിട്ട് ആ സിനിമയിലെ കലക്കാത്ത പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ദൈവമകളെ എന്ന് പറഞ്ഞ പാട്ടായിക്കോട്ടെ വളരെ ഇമോഷണലായിട്ടും അവരുടെ ആ ഒരു നാടും വീടും അവരുടെ വേരുകളെയൊക്കെ അന്വേഷിച്ചു പോയിട്ടുള്ള പാട്ടുകൾ എന്ന് തന്നെ പറയണം. അങ്ങനെ വളരെ മനോഹരമായ പാട്ടുകൾ ആ സിനിമയിലുണ്ട്. സോ അത് തന്നെയാണ് ആ പാട്ടുകളെയും ആ ഒരു ഇമോഷൻസിന് അതിൻ്റെ ഏറ്റവും റോ ആയിട്ടുള്ള ഒരു ഫോമിൽ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് കൂടുതൽ അമേസിംഗ് ആയിട്ട് തോന്നിയത്. കാരണം അത്രയും ത്രോലാണ് അവർ പാടിയിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും നമ്മളിപ്പോൾ പൃഥ്വിരാജും ബിജു മേനോനും ചേർന്ന് പാടിയിട്ടുള്ള അടകച്ചക്ക എന്ന് പറഞ്ഞ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി നഞ്ചമ്മയും ബിജു മേനോനും പൃഥ്വിരാജും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അയ്യപ്പനും കോശിയും എന്താണ് ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാട്ട് ആണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.
1: ഓഹോ ഏ ഏ അതാ

ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ലഹലി എഫ് എം 90.4 ദിസ് ഈസ് ആർ ജി ഹീരാ വിത്ത് യു. മിന്നൽ വള എന്ന് പറയുന്ന ഒരു പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട് തന്നെയാണ് അല്ലെ. ശരിക്കും ഈ ഒരു പാട്ടിന്റെ തുടക്കത്തിലുള്ള ആ ഒരു ട്യൂൺ എങ്ങനെ കമ്പോസ് ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് എങ്ങനെ നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഫസ്റ്റ് പോർഷൻ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത് റാൻഡമായിട്ട് നമ്മൾ കേട്ടുവിട്ടിരിക്കും, പക്ഷെ ഇനി നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് മിന്നൽവള സിനിമയിലെ ആദ്യത്തെ ആ ഒരു ട്യൂൺ വായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അതൊരു ചൈനീസ് ഇൻസ്ട്രുമെന്റ് ആണ്, ആക്ച്വലി യെഹോനോ അങ്ങനെ എന്തോ ആണ് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് വരുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരെ തപ്പി പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരുന്നപ്പോഴാണ് ജേക്സ് ബിജോയിന്റെ ഒരു അസിസ്റ്റന്റ് ആണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് എന്ന് പറയുകയും അതൊരു ചൈനീസ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് മനസ്സിലാക്കുകയും അത് ഹണ്ട് ചെയ്യുകയും അതിന്റെ സാമ്പിളിംഗ് ഒക്കെ ഉപയോഗിക്കുകയും ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് കണ്ടെത്തുകയും ആ ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് വായിച്ചിട്ടുള്ള പോർഷനാണ് നമ്മൾ ആ സിനിമയിലെ ഓപ്പണിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. സോ ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ പോർഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം കേൾക്കാനായിട്ട്. സോ അങ്ങനെ ഒരു കഥയുള്ള ഒരു പാട്ടാണ് മിന്നൽ വള എന്ന് പറയുന്ന പാട്ട്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി സിത് ശ്രീരാമും സിത്താര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് RJ Hero.

നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കുകയും അതിന് വരികൾ കൊടുക്കുകയും ആ വരികൾ ആര് പാടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാസിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോക്ക എന്ന സിനിമ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. അതിൽ തന്നെ ആ ഒരു സിനിമയുടെ ഒരു കംപ്ലീറ്റ് പവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് അതിലെ പ്രൊമോ സോങ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പാട്ട് പാടാൻ ഒരു പവർഫുൾ വോയിസ് വേണം എന്ന് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ജ്യോതി നൂറാൻ എന്ന് പറയുന്ന സിംഗറിനെ തന്നെയാണ്. പക്ഷെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗറായിട്ട് കൂടി ഈ ഒരു സിംഗറിനെ തന്നെ വേണം എന്ന് അദ്ദേഹം വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ നമ്മുടെ കേരളത്തിലേക്ക് വരികയും ട്രാക്ക് കേട്ട ഉടനെ തന്നെ വളരെ ഭംഗിയായിട്ട് അവർ ആ ഒരു ഫസ്റ്റ് ലൈൻ പാടിയപ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് കിട്ടിയെന്നാണ് ജേക്സ് ബിജോയ് ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ഈ പാട്ടിൽ ഒരു റാപ്പ് പോർഷനുണ്ട്, പ്ലസ് ജ്യോതി നൂറാൻ്റെ ഒരു പോർഷനുണ്ട്. ആൻഡ് റിബലാണ് അതിൻ്റെ റാപ്പ് പോർഷൻ പാടിയിട്ടുള്ളത്. ജ്യോതി നൂറാനാണ് അതിൻ്റെ മെയിൻ സിംഗർ എന്ന് പറയുന്നത്. സോ ഈ പാട്ടെന്ന് പറയുന്നത് ഒരു ബ്ലെൻഡാണ്. പഞ്ചാബിൽ നിന്നും മേഘാലയയിൽ നിന്നും കേരളത്തിൽ നിന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ജോയിൻ ചെയ്ത് മ്യൂസിക്കിനെ ഒരു ഒരു വല്ലാത്തൊരു ലെവലിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളൊരു ഒരു കോമ്പോസിഷനാണ് ശരിക്കും ഈ പാട്ടെന്ന് പറയുന്നത്. സോ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ജേക്സ് ബിജോയ് എന്ന സംഗീത സംവിധായകന്റെ സംഗീത യാത്രയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. പക്ഷേ ഇനിയും ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ആ പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ ഹീരാണോ അഹല്യ FM 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
0: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: അഹല്യ FM 90.4.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അഹല്യ FM 90.4, പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിക്കാണും.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.